ആകാശവാണി 103.6 റിയൽ FM. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 53:30. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 22, കൊല്ലവർഷം 1201 മിഥുനം 29, 2026 ജൂലൈ 13 തിങ്കളാഴ്ച.

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർ സുല്ലമി.
2: മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം, പുനരധിവാസം എന്നിവ ലക്ഷ്യം വെച്ച് മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വയോജന നയം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്. മുതിർന്ന പൗരന്മാർക്ക് സ്വച്ഛവും സ്വതന്ത്രവുമായ ജീവിതം ഉറപ്പുവരുത്താനും വയോജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്താനും ഗവൺമെന്റിനും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ടെന്ന തിരിച്ചറിവ് ആശ്വാസകരമാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യജീവിതം കടന്നുപോകുന്നത്. ഓരോ ഘട്ടത്തിലും മാതാപിതാക്കളും കുടുംബവും സമൂഹവും നൽകുന്ന ഊർജത്തിലും കരുത്തിലുമാണ് നമ്മുടെ ജീവിതം വർണ്ണാഭമാകുന്നത്. സ്വയം മതിപ്പും ആത്മാഭിമാനവും കുറയുന്ന വാർദ്ധക്യ ഘട്ടത്തിൽ മതിയായ പരിഗണനയും പരിചരണവും നല്ല കരുതലും കിട്ടാതിരുന്നാൽ പ്രായമായവരിൽ പലതരം വ്യതിയാനങ്ങളും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിരാശയും നിസ്സംഗതയും അകാരണമായ ഭീതിയും ചിലരിൽ അമിത ദേഷ്യവും ആക്രമണ സ്വഭാവവും വരെ ഉണ്ടാക്കും. മുതിർന്ന പൗരന്മാർക്കും പ്രായം ചെന്നവർക്കും അർഹമായ അംഗീകാരം നൽകണമെന്ന്

0: മഹാനായ പ്രവാചക തിരുമേനി ഉണർത്തിയതായി പ്രവാചക വചനങ്ങളിൽ കാണാം. നബി തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ചെറിയവരോട് കരുണ കാണിക്കുകയും വലിയവരെ ആദരിക്കുകയും ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ശാരീരികവും മാനസികവുമായ ദൗർബല്യം അനുഭവപ്പെടുന്ന വാർദ്ധക്യകാലത്ത് വൈകാരിക അടുപ്പവും ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ തലോടലും കിട്ടാതിരുന്നാൽ ഏകാന്തതയും വിഷാദവും സാമൂഹ്യ വിരക്തിയും അവരിൽ അനുഭവപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് സമാനമായ ചിന്തയും സ്വഭാവ പെരുമാറ്റങ്ങളും വയോജനങ്ങളിൽ കാണുമ്പോൾ അവ പ്രായത്തിൻ്റെ പ്രത്യേകതയായി ഉൾക്കൊള്ളാനും ക്ഷമാപൂർവം കേൾക്കാനും നമ്മുടെ മനസ്സ് വിശാലമാകണം. പ്രായമായവർക്ക് മക്കളുടെ കൊട്ടാര സദൃശമായ വീടുകളോ മുന്തിയ തരം കാറുകളോ വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ അല്ല ആവശ്യം. മറിച്ച് സ്നേഹത്തിൻ്റെ ശുശ്രൂഷകളും കരുതലിൻ്റെ തൂവൽ സ്പർശമുള്ള സാമീപ്യവുമാണ് അവർ ആഗ്രഹിക്കുന്നത്. തങ്ങൾക്ക് ചുറ്റും സ്നേഹത്തിൻ്റെ തണലൊരുക്കാൻ പ്രിയപ്പെട്ടവരുള്ളപ്പോൾ എല്ലാ സങ്കടങ്ങളും അവർ വിസ്മരിക്കും. ലോകം അവർക്ക് സുന്ദരവും ജീവിതം സന്തോഷം നിറഞ്ഞതുമാവും. പ്രായാധിക്യത്താൽ അവശത അനുഭവിക്കുന്ന മാതാപിതാക്കളെയും വയോജനങ്ങളെയും വൃദ്ധസദനങ്ങളിലയക്കുന്ന മക്കളുണ്ട്. പേരമക്കളുമൊത്ത് സന്തോഷം പങ്കിടേണ്ട കാലം. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നത് എന്തൊരു ക്രൂരതയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തെക്കുറിച്ച് ഓർത്തു നോക്കുക. 10 മാസത്തെ ഗർഭധാരണം, അപ്പോൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ, അതുകഴിഞ്ഞ് അസ്ഥി നുറുങ്ങുന്ന വേദനയോടെയുള്ള പ്രസവം, പിന്നീട് 2 വർഷത്തെ മുലയൂട്ടൽ, രാത്രികാലങ്ങളിലെ ഉറക്കമൊഴിക്കൽ, അങ്ങനെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാതാവ് അനുഭവിക്കുന്ന വേദനയും യാതനയും ആർക്കാണ് മറക്കാൻ കഴിയുക? മാതാവിനെപ്പോലെ തന്നെ പല കാര്യങ്ങളിലും പിതാവും മക്കളുടെ വളർച്ചയിൽ ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. വയോജനങ്ങളോടും പ്രായം ചെന്ന മാതാപിതാക്കളോടും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. അവരോടുള്ള ബഹുമാനവും പരിഗണനയും പ്രകടിപ്പിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കാതിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ കേട്ടിരിക്കുകയും അവരെ സന്ദർശിക്കുമ്പോൾ പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കുകയും ചെയ്യുക. ഗതകാല സ്മരണകൾ അയവിറക്കി അവരുടെ സേവനങ്ങൾ എടുത്തു പറയുകയും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും അവരുമായി കൂടിയാലോചിക്കുകയും ചെയ്യുക. പെരുമാറ്റ വൈകല്യങ്ങളിൽ സഹനം അവലംബിക്കുകയും അവരുടെ നന്മയ്ക്കായി സദാ പ്രാർത്ഥിക്കുകയും ചെയ്യുക. പുതിയ വയോജന നയത്തിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആരോഗ്യം, സാമൂഹിക സുരക്ഷ, ഭിന്നശേഷി സൗഹൃദ സമീപനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വപരമായ പങ്കാളിത്തം, വയോജനങ്ങളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എന്നിവ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വയോജന നയം 2026 മുന്നോട്ട് വയ്ക്കുന്ന മാന്യതയോടും സുരക്ഷയോടും സാമൂഹിക പങ്കാളിത്തത്തോടെയും ഉള്ള വാർദ്ധക്യം എന്ന ആശയം മാനവ സമൂഹത്തിൻ്റെ മതപരവും ധാർമ്മികവും മാനവികവുമായ പാരമ്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഇവ നടപ്പിലാക്കുന്നതിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വയോജന സൗഹൃദ നവകേരളം കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് MK പോക്കർ സുല്ലമി.

FM പ്രധാന വാർത്തകൾ. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടു കൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല ഇന്ത്യൻ ബിസിനസ് പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 24 വരെ സമർപ്പിക്കാം.

വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കും. മുംബൈയിൽ നിന്ന് വസതിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുമെന്ന് പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മന്ത്രി എ പി അനിൽകുമാർ ജില്ലകളിൽ നടത്തുന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കം. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. ഓണാഘോഷവേളയിലെ തിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ഇന്ന് 103.6 റിയൽ എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ അറിയാം. ഇനി 6:10 കാവ്യാഞ്ജലി, കടത്തനാട്ട് മാധവിയമ്മയുടെ ഏകാഗിനി എന്ന കവിത, ആലാപനം വി പി സ്നേഹ. 6:15 പ്രഭാതവന്ദനം, ആറ് കേൾക്കാം ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മോൾ ചുറ്റുവട്ടം. 6:55 പാരിസൺ ഷായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺ സ്ലബോട്ടി സൺഫ്ലയർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ ഐ കെയർ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. 7:15 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാദ്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 കേൾക്കാം മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാരക് ജ്വല്ലറി ശ്രദ്ധ. സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 കേൾക്കാം എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. 8:20 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫി. 8:45 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 9:20 ഗാനോപഹാരം. ഇനി അല്പസമയത്തിനകം 6:05 മോർണിംഗ് ന്യൂസ്.

0: കാവ്യാഞ്ജലി.
1: കടത്തനാട്ട് മാധവിയമ്മയുടെ ഏകാകിനി എന്ന കവിത, ആലാപനം വി പി സ്നേഹ.

0: കടത്തനാട്ട് മാധവിയമ്മയുടെ ഏകാകിനി എന്ന കവിത. ആലപിച്ചത് വി പി സ്നേഹ.
1: കാവ്യാഞ്ജലി.

പ്രഭാതവന്ദനം. പ്രഭാതവന്ദനത്തിൽ അവസാനമായി കാവുംവട്ടം വാസുദേവനും സംഘവും പാടിയ ഗാനം.

103.6. പ്രഭാത വന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിൽ ആദ്യം യേശുദാസ് പാടിയൊരു ഗാനമാണ് വയലാറിന്റെ വരികൾ, ചിത്രം ആദ്യത്തെ കഥ.

0: കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരത്തിൽ ഇനി മന്ത്രകൂടി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ്. ശ്രീകുമാരൻ തമ്മിയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥന്റെ സംഗീതം. പാടിയത് ജയചന്ദ്രൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരത്തിൽ അവസാനമായി ടാക്സിക്കാർ എന്ന ചിത്രത്തിനായി കെ പി ബ്രഹ്മാനന്ദൻ പാടിയൊരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തബിയുടെ വരികൾക്ക് ആർ കെ ശേഖരന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. ഷഹീദെ ഹിന്ദ് 82nd വാർഷിക അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും കൈരളി തിയേറ്റർ വേദി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5 മണിക്ക്. പുരസ്കാര ജേതാവ് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ. ഇൻഡോർ സ്റ്റേഡിയം ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4:30 സി രവീന്ദ്രൻ അനുസ്മരണ സമ്മേളനവും RS പണിക്കർക്ക് പുരസ്കാരദാനവും. ഉദ്ഘാടനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ. KHRA കുടുംബ സുരക്ഷാ ഫണ്ട് വിതരണവും കുടുംബ സംഗമവും വടകര ടൗൺഹാളിൽ രാവിലെ 11 മന്ത്രി മുരളീധരൻ നിർവഹിക്കുന്നു. കസ്റ്റംസ് റോഡ് കലാഹാളിൽ വൈകിട്ട് 5 എസ് ജാനകി അനുസ്മരണം നടക്കുന്നു. സെന്റ് ജോസഫ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം സംഘടിപ്പിക്കുന്ന സിംബോസിയം AI അൺപ്ലഗ്ഡ് 2026 സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി PTA ഹാളിൽ ഉച്ചയ്ക്ക് 1 ആരംഭിക്കുന്നു. മുഖ്യാതിഥികൾ MS മാധവിക്കുട്ടി, അക്ഷയ് പൊറ്റത്തിൽ. ജയശ്രീ മുളിയങ്ങലിൻ്റെ കവിതാ സമാഹാരം കന്നിപ്പൂവ് മെഡിക്കൽ കോളേജ് RIO ഹാളിൽ ഉച്ചയ്ക്ക് 1 ദിനേശ് പെരുമണ്ണ പ്രകാശനം ചെയ്യുന്നു. വെസ്റ്റിയിൽ സെന്റ് മൈക്കിൾസ് ഗേൾസ് HSS എസ് ജാനകി അനുസ്മരണവും ഗാനാർച്ചനയും. ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 കെ ജയന്ത് MLA നിർവഹിക്കുന്നു. പ്രഭാഷണം VR സുധീഷ്. കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി ഇന്ന് നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
9: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
10: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം.

0: റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്രൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിന് വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കോമേഴ്സ് CEO, ICEX സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
0: മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിൻ്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്റ്

0: ട്രി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റ് വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണമെഡലുകൾ നേടി. ഈ മാസം 4 മുതൽ 12 വരെ കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റഷിത് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിലെ സ്വരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 ചാക്കുകളിൽ സൂക്ഷിച്ച ഏകദേശം 5000 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 ഗ്രാമിലധികം MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച് വാഹനം ഓടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
0: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിൻ്റെ MLAമാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജിനേഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100-ാം ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാനിയു, ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. വള്ളംകളിയിൽ 1-ാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, 3-ാം സ്ഥാനത്തിന് 15 4-ാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ ടൈം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതാണ്. എല്ലാ യാത്രക്കാർക്കും ആകാശവാണി 103.6 റിയൽ FM ന്റെ ശുഭയാത്ര ആശംസകൾ.

0: പരി സൺസ് ചായ, ഹാപ്പി ജേണി.
1: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരി സൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
5: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 77,569 പോയിന്റിലും NSE നിഫ്റ്റി 24,206 പോയിന്റിലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം പവന് 1,05,840 രൂപയിലും ഗ്രാമിന് 13,230 രൂപയിലും വ്യാപാരം തുടരുന്നു.
5: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
8: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
9: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
8: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
10: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
11: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
10: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
12: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
13: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
14: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

2019 റിലീസായ ഉയരെ എന്ന ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസും സിതാര കൃഷ്ണകുമാറും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
7: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
9: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
10: കണ്ണേ കരളെന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
9: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
10: അതപ്പൊ നന്നായേ. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
9: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
11: ആകെക്കൂടെ നമ്മുടെ കയ്യിലുള്ള മേൽവിലാസം എന്ന് പറയുന്നത് SH മൗണ്ട് റോഡിൽ മറിയാമ്മ പുഷ്പനാഥ് എഡിറ്റർ എന്ന് പറയുന്ന ഈ പേരും SH മൗണ്ട് റോഡിലൊരു ലോഡ്ജിന്റെ പേരിലുള്ള അഡ്രസ്സും മാത്രമാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതൊരു ഞായറാഴ്ചയാണ് ഞങ്ങൾ ചെല്ലുന്നത്.
12: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
11: കാരണം ആ ഞായറാഴ്ച നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അധികാലത്ത് പുറപ്പെട്ടിട്ട് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉച്ചയോടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ യാതൊരു തരത്തിലും ഈ വീട് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയാൻ പറ്റില്ല. മേൽവിലാസമില്ല, അധികം തിരക്കൊന്നുമില്ലാത്ത, എവിടെ പോയി ഇറങ്ങണം എന്നറിയില്ല, ഈ പുഷ്പാന്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഒന്നും അറിയാതെ ഞങ്ങൾ തിരിച്ച് രാത്രി എത്തുന്നുണ്ട്. തിരിച്ചെത്തുമ്പോൾ കഴിഞ്ഞ ശേഷം നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ പറയുന്നുണ്ട്, പുഷ്പനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ പോയിട്ട് കണ്ടില്ല എന്ന് പറയാനുള്ളൊരു

അടിയുണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ ഇത്രയേ ഉള്ളായിരുന്നു. കാരണം ഞങ്ങൾ പുഷ്പനാഥനെ കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം നിൽക്കുന്ന വീടിന് അടുത്തെത്തുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ ചെന്നിറങ്ങുന്നത്. അവിടെ നിന്നും കുറേ ദൂരത്തോളം ഒരു കാട് പോലെയുള്ള ഒരു പ്രദേശത്തോട് നടന്നു പോകണമെന്നായിരുന്നു. ആ കാടിനടുത്ത് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കിടങ്ങുണ്ടെന്നും ആ കിടങ്ങിനപ്പുറത്ത് വലിയൊരു പാലമുണ്ടെന്നും ഈ കിടങ്ങിന് താഴെ ഉണ്ടാകുക ഒരു ഒരു പോസ്റ്റിനകത്ത് ഒരു ബട്ടൺ ഉണ്ടെന്നും ആ ബട്ടൺ അമർത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ കിടങ്ങിനകത്തേക്കുള്ള പാലം കടന്നു വരുന്നതും ആ പാലത്തിലൂടെ ഞങ്ങൾ നടന്നു പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഈ വലിയ മതിൽക്കെട്ടിനെ പോലെ മുമ്പിൽ വീണ്ടും ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഒരു സ്ക്രീൻ വരുന്നതും ആ സ്ക്രീനിനകത്ത് ഒരാളുടെ രൂപം കാണുന്നതും അത് നമ്മൾ പുഷ്പനാഥൻ്റെ ഈ പുസ്തകത്തിൽ കണ്ടിട്ടുള്ള അതേ രൂപത്തിൽ ചെരിഞ്ഞു നിൽക്കുന്ന കൂർമൻ തൊപ്പി വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പൈപ്പൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾ തിരിഞ്ഞിങ്ങനെ വരുന്നു. എന്നിട്ട് ആരാണ് ഹൂ അറിയൂ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന ആൾക്കാരാണെന്ന് പറയുന്നു, ഇന്ന സ്ഥലത്തുനിന്ന് വന്നതാണെന്ന് പറയുന്നു, നമുക്കറിയാവുന്ന ലെവലിൽ പറയുന്നു. അപ്പോൾ പ്ലീസ് കം ഇൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഗേറ്റ് പോലുള്ള സാധനം തുറക്കുന്നു. അതിനകത്തൂടെ നടന്ന് നമ്മൾ പോകുമ്പോൾ രണ്ട് വശത്തും വലിയ കാടാണ്. അതിനകത്ത് ധാരാളം മൃഗങ്ങളെ കാണുന്നു. ഈ ഇതിലൂടെ കടന്നു പോയിട്ട് ഞങ്ങൾ പുഷ്പനാഥനെ കണ്ട് തിരിച്ചു പോകുന്ന ഒരു നെടുനീളൻ കഥ തിരിച്ചു വന്നിട്ട് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഒരർത്ഥത്തിൽ അന്ന് കഥകൾ എഴുതി തുടങ്ങിയിട്ടില്ലാത്ത നമുക്ക് കഥ പറയാനുള്ള ഒരു വഴി ഉണ്ടാക്കി തരുന്ന പുഷ്പനാഥുണ്ട്. അക്ഷരാർത്ഥത്തിൽ വായനയിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഞാനിത് ഇപ്പോഴും ഈ കഴിഞ്ഞ നാൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ വളരെ ഖേദത്തോടുകൂടെ പുള്ളിയുടെ മകൻ്റെ മകൻ്റെ അടുത്ത് ഞാനിത് പറയുകയും ചെയ്തിട്ട് അതൊരു നെടുനീളൻ കഥയാണ്, തീർന്നില്ലായിരുന്നു. ഞാനിത് ഇവിടെ കുറച്ചൊന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സാധനങ്ങളുടെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു രീതി ഈ വായന കൊണ്ട് നമുക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലത്തെ പുതിയ ജീവിതം പുതിയ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയും സാഹിത്യവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെയും എഴുത്തുകാരെ പരിചയപ്പെടുകയും ആ എഴുത്തിനകത്തൂടെ പുതിയ പുതിയ വായനകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കാലത്ത് നിൽക്കുമ്പോഴേക്കും ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ വിശ്വസിക്കുകയും കാണുകയും ചെയ്യുന്ന കഥകൾ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എഴുതിയെടുക്കാൻ പാകത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നൊരു കാഴ്ചയുണ്ട്. കാരണം മറ്റത് അനുഭവം തേടി നമ്മൾ സഞ്ചരിച്ചിരുന്നു, പക്ഷേ ഇന്ന് അനുഭവം തേടെ സഞ്ചരിക്കേണ്ട വഴികളൊന്നും തന്നെ ഇല്ല. നമ്മുടെ മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അനുഭവം ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ആ ലോകമാണോ ശരി, അല്ലെങ്കിൽ നമ്മൾ കണ്ട് പോകുന്ന കണ്ടെത്തി പറയുന്ന ലോകമാണോ ശരി എന്ന് പറയുന്ന ഒരു അത്ഭുതത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വായനയുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ശ്രമിക്കുന്നതും വായിച്ചുണ്ടാക്കിയതുമായ ഒരു ലോകമല്ലാത്ത ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഓരോ എഴുത്തുകാരനും ഓരോ വായനക്കാരനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പുസ്തകങ്ങൾ വായിക്കപ്പെടുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരേപോലെയുള്ള ഒരേ തരത്തിലുള്ള കൃതികൾ പോലും ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. ഒരേ സ്വഭാവത്തിലുള്ള കൃതികൾ ഉണ്ടാവുന്നുണ്ട്, ഒരേ ആശയങ്ങളുള്ള കൃതികൾ ഉണ്ടാകുന്നു. പക്ഷേ ഓരോ ആശയവും ഒന്ന് തന്നെയാണെങ്കിലും അത് പറയാൻ പാകത്തിലേക്ക് അല്ലെങ്കിൽ അത് എഴുതി ഫലിപ്പിക്കാൻ പാകത്തിലേക്കുള്ള ഭാഷാ പരിജ്ഞാനവും കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു കൃതി വായനക്കാരൻ്റെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുന്നത്. എൻ്റെ വായനകളിൽ ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ എഴുതാനും പറയാനും ആഗ്രഹിക്കുന്നത് ഒരു കഥ എഴുതി കഴിഞ്ഞാൽ 100 പ്രാവശ്യം മാറ്റി എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് അച്ചടിക്കാൻ പോലും കൊടുക്കുന്നത്. അപ്പം ചിലപ്പോൾ ചില നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ല രീതിയിലുള്ളൊരു കഥയായിരിക്കും. പക്ഷേ ഒന്നിരുന്ന് പഴുത്താൽ അത് കുറച്ചുകൂടെ മധുരമുള്ളതായി മാറുമെന്ന് പറയുന്ന ചിന്തയില്ലാതെ അച്ചടിച്ച് പോകുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിക്കപ്പെടുക എന്നുള്ളത് എല്ലാ കാലത്തേക്കുമായിട്ട് വായിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന കഥകൾ ഉണ്ടാവണം, കഥകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു വായനക്കാരൻ ആഗ്രഹിക്കുന്നതും ഒരു എഴുത്തുകാരൻ പ്രതീക്ഷിക്കുന്നതും. നമ്മൾ വായിച്ചു പോകുന്ന പുസ്തകങ്ങളിൽ പലപ്പോഴും നമുക്ക് തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ MT വാസുദേവൻ വീണ്ടും അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. കാരണം വേറൊന്നും ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൗമാര യൗവനകാലങ്ങളിൽ MT പരിപൂർണമായിട്ടും വായിച്ചു പോയത് കൊണ്ടുണ്ടാക്കുന്നത്. കാരണം കാലമൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം എന്ന് വെച്ചാൽ സേതു എൻ്റെ ലൈഫ് കാണുമ്പോൾ എനിക്ക് തന്നെ പരിചിതമായ ഏതൊക്കെയോ ചേട്ടന്മാരുണ്ട്, എന്നാൽ അവർ പറയുന്ന ജീവിതത്തിനകത്തുള്ള കഥകളുണ്ട് എന്നുള്ളത്. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് എഴുത്തുകാരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ കാണുന്നു. ഒന്ന് SK പറ്റേ കാടും, ഒന്ന് MT വാസുദേവൻ നായരും തന്നെയാണ്. രണ്ടുപേരും കോഴിക്കോടിൻ്റെ ജീവിതം അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്. SK പറ്റേ കാടിൻ്റെ എല്ലാ കഥ പ്രദേശത്തിൻ്റെ കഥ വായിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥകളിൽ നിന്നും പിന്നീട് അത് വായിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ഒരു തെരുവിൻ്റെ കഥയും ദേശത്തിൻ്റെ കഥയൊക്കെ വായിക്കുമ്പോഴും നമ്മൾ നടന്നു പോയ ഈ വഴി കൂടെയാണ്. അപ്പോൾ ഈ അതിരാണിപ്പാടം തൊട്ടപ്പുറത്ത് ഉണ്ട് എന്ന് പറയുന്നതും ഇന്നത്തെ അവസ്ഥ ആ പാഠമില്ല, ആ വഴികളില്ല എന്ന് പറയുന്നത്. അപ്പം ഞാനിതിനകത്ത് ഏറ്റവും രസകരമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ SK പറ്റേക്കാട് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ കഥകളിലെല്ലാം ഒരു പരിധിവരെ ഒരു പ്രദേശത്തിൻ്റെ ജീവിതമുണ്ടെന്നുള്ളത്, അതൊരു എല്ലാ കഥകൾക്കും ഒരു യാത്രാവിവരണത്തിൻ്റെ സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു വഴിയിൽ നിന്ന് നടന്നു പോയിട്ട് എത്രയോ കഥകളോളം സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ആ സഞ്ചരിച്ചത് മുഴുവൻ എഴുതി വെച്ചിട്ട് അത് പുസ്തകത്തിൻ്റെ അകത്തേക്ക് മാറ്റിയെടുക്കുന്ന ഒരു അച്ചടിക്കാൻ പോലും അല്ലാത്ത രീതിയിലേക്ക് അത് മാറ്റിയെടുക്കപ്പെടുന്ന SK യുടെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, കോവിഡ് പീരീഡിൽ അമ്മ ഉണ്ടായിരുന്നു,

അപ്പം അമ്മ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് പറയും, ഏറ്റവും പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു. അത് ആ പുസ്തകങ്ങൾ മാറ്റിയിട്ട് പറഞ്ഞു അത് വേണ്ട, കുറെ കൂടെ നല്ലത് പഴയ എഴുത്തുകാരെ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് എന്നോട് പിള്ളേരെ എടുത്ത് തരണ്ട, നീ എടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങുന്ന ഒരു വായനയുടെ ഒരു ലോകമുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എസ്കേപ്പറ്റേക്കാട്, MT, ഉറൂബ്, തകഴി, കേശവദേവ്, കാരൂർ ചെറുകഥകളുടെ രീതിയിലും ഇങ്ങനെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അപ് ടു മാധവിക്കുട്ടി വരെയുള്ള ഒരു പീരീഡ് നമ്മൾ വീണ്ടും വായിക്കപ്പെടുകയായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വെച്ചാൽ അത് വായിച്ചു പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഓരോ കാഴ്ചകളിലും അമ്മയ്ക്ക് പരിചിതമായ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് വായിക്കുന്നത് ഞാൻ നേരത്തെ പിന്നെ റീറീഡിംഗ് ആയിരുന്നു. ആ റീറീഡിങ്ങിനകത്ത് നമ്മൾ അറിയുന്ന ഇപ്പം എസ്കേപ്പറ്റേക്കാട് വിഷകന്യക എഴുതിയിട്ടുള്ള ഒരു കൃതി നമ്മൾ വയനാട് ചെല്ലുന്നുണ്ട്, വയനാട് വീണ്ടും കണ്ടിട്ടുണ്ട്. ആ വയനാട്ടിൽ അതല്ലാത്ത ഒരു ലോകത്തെ എസ്കേപ്പ് പറഞ്ഞു തരുന്നു. പഴയ നോവലുകൾ വായിക്കുമ്പോൾ ഇപ്പം മഞ്ഞ് വീണ്ടും വായിച്ചപ്പോഴും നാലുകെട്ട് വീണ്ടും വായിച്ചപ്പോഴും അസുരവിത്ത് വീണ്ടും വായിച്ചപ്പോഴൊക്കെ, അസുരവിത്ത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ എനിക്ക് കോവിഡ് പീരീഡത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കൃതിയായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നമ്മളൊരു

0: കേട്ടിട്ടുണ്ട്. ആ വയനാട്ടിൽ അതല്ലാത്ത ഒരു ലോകത്തെ എസ് കെ പറഞ്ഞു തരുന്നു. പഴയ നോവലുകൾ വായിക്കുമ്പോൾ ഇപ്പോൾ മഞ്ഞ് വീണ്ടും വായിച്ചപ്പോഴും നാലുകെട്ട് വീണ്ടും വായിച്ചപ്പോഴും അസുരവിത്ത് വീണ്ടും വായിച്ചപ്പോഴൊക്കെ, അസുരവിത്ത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ എനിക്ക് കോവിഡ് പീരീഡത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കൃതിയായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നമ്മളുടെ ഒരു പാൻഡമിക് സിറ്റുവേഷൻസിൽ എങ്ങനെയായിരുന്നു ഒരു പുതിയ കാലത്തെ ജീവിതം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ള കൃതികൾ, ശരിക്കും പറഞ്ഞാൽ കാലാധിപത്യമായിട്ട് നിലനിൽക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇത്തരം കൃതികൾ. ഞാൻ യാത്ര ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എസ് കെ പോയ വഴികളിലൂടെ കാപ്പിരിയുള്ള നാട്ടിലായാലും ബാലിയിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ ലോകങ്ങൾ മുഴുവൻ കണ്ടുപോയിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ കാഴ്ചയിൽ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കാനോ അതേ കാഴ്ചകൾ വീണ്ടും കാണുമ്പോഴും ഉണ്ടാകുന്ന ആ ലോകമല്ല അന്നത്തെ ഒരു യാത്രയുടെ സ്വഭാവമല്ല. അപ്പോൾ ഇത് ഒരു പരിധിവരെ വായനക്കാരൻ്റെ മുമ്പിലേക്ക് ഒരു എഴുത്തുകാരൻ വലിയൊരു ലോകം തുറന്നു തരുന്നുണ്ട്. ആ തുറന്നു തരുന്ന ലോകത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു പോകുമ്പോൾ ആ സഞ്ചാരം വേറൊരു കാഴ്ചയാണ് നമുക്ക് തരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് നിലനിൽക്കുന്നത് സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയും അതിനകത്ത് ഫിക്ഷനാണോ അല്ലെങ്കിൽ റിയാലിറ്റിയാണോ എന്ന് ബോധിപ്പിക്കാൻ അകത്ത് വരികൾക്കിടയിൽ അത് കാണാൻ പറ്റുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നത് തന്നെയാണ് രണ്ട് വായനക്കാരനും എഴുത്തുകാരനും തമ്മിലൊരു ബന്ധമുണ്ടാക്കിക്കൊണ്ടു പോകുന്ന ഒരു വായനയുടെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ കരുതുന്നുണ്ട്.
1: നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാലാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001-2015 സർട്ടിഫൈഡ് കമ്പനി.
5: പലകറക്കം കൊണ്ട് പൊറുതിമുട്ടി പലകറക്കം കൊണ്ട് പൊറുതിമുട്ടി ധൈര്യമായി ഒന്നും ചെയ്യാൻ വയ്യ. ഇയർ ബാലൻസ്, പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാ?
6: പരിഹരിക്കാം. ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, പൊറ്റമ്മൽ, മാവർ റോഡ്, കോഴിക്കോട്.
0: അപൂർവ ഗാനം.

1992 റോജ എന്ന ചിത്രത്തിൽ മിൻമിനി പാടിയ ഗാനമാണിത്. ഗായിക മിൻമിനിയുടെ കരിയറിലെ ശ്രദ്ധേയമായ ഗാനം. ദേശീയ പുരസ്കാര തിളക്കത്താലും ജനപ്രിയതയാലും റോജ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു. മികച്ച സംഗീത സംവിധായകൻ AR റഹ്മാൻ, ഗാനരചയിതാവ് വൈരമുത്തു, മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രം എന്നിവ കൂടാതെ ഗായിക ചിത്രയ്ക്ക് റോജയുടെ തെലുങ്ക് പതിപ്പിലെ ഈ ഗാനത്തിന്റെ ആലാപനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇന്ന് July 13, വൈരമുത്തുവിന്റെ ജന്മദിനം. ഗാനരചനയ്ക്ക് 7 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് അദ്ദേഹം.

0: അവിടെ ദൂസായി കേക്കണ്. വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളർ, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. സത്യം പറ മനസ്സാ, ഏതാണ് ഈ വെനീഷ്യ?
1: എന്റെ പൊന്ന് ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീഷ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
2: വെനീഷ്യ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
7: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഇനി കാഴ്ച ക്ലിയർ ആകും.
8: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: തിരഞ്ഞെടുക്കുക എന്നത് വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുക, അല്ലേ? എന്നാലും ഏത് വേണമെങ്കിലും എടുത്തോളൂ എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് കൺഫ്യൂസിംഗ് വെൻ വി ആർ ആസ്ക്ഡ് to make choices, yet we are thrilled when we hear that we can choose whichever we want. Whichever, whichever, whichever, whichever means ഏത് വേണമെങ്കിലും അല്ലെങ്കിൽ ഏതായാലും. There are lots of items with us. You can take whichever you want. ഞങ്ങളുടെ പക്കൽ

0: ഒരുപാട് സാധനങ്ങളുണ്ട്. താങ്കൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. There are lots of items with us. You can take whichever you want. You may go to whichever place you want to. താങ്കൾക്ക് താൽപ്പര്യമുള്ള സ്ഥലം ഏതാണെങ്കിലും താങ്കൾക്ക് പോകാം. You may go to whichever place you want to. He is innocent, whichever way you look at it.
1: അവൻ നിരപരാധിയാണ്, ഏതൊക്കെ രീതിയിൽ നോക്കിയാലും.
0: He is innocent, whichever way you look at it. You may take whichever route you prefer.
1: താങ്കൾക്ക് താൽപ്പര്യമുള്ള ഏതൊക്കെ റൂട്ടിൽ വേണമെങ്കിലും സഞ്ചരിക്കാം.
0: You may take whichever route you prefer. You may have tea or coffee, whichever you prefer.
1: താങ്കൾക്ക് ചായയോ കാപ്പിയോ ഏത് വേണമെങ്കിലും കഴിക്കാം.
0: You may have tea or coffee, whichever you prefer. Let us get into whichever car is available.
1: ലഭ്യമായ കാർ ഏതാണെങ്കിലും നമുക്ക് കയറാം.
0: Let us get into whichever car is available.
1: പ്രിയമുള്ളവരെ, പകുതി വെള്ളമുള്ള ഒരു ഗ്ലാസിനെ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് പകുതി നിറഞ്ഞതായോ പകുതി ശൂന്യമായോ ഏതായിട്ട് വേണമെങ്കിലും കാണാം.
0: ഡിയർ ഫ്രണ്ട്സ്, എ ഗ്ലാസ് വിച്ച് ഇസ് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ ക്യാൻ ബി സീൻ ആസ് ഹാഫ് ഫുൾ ഓർ ഹാഫ് എം ടി ഡിപ്പെൻഡിങ് ഓൺ വിച്ച് എവർ വേ വി ചൂസ് ടു പെർസീവ്. ഹോപ്പ് വി ആർ ഓൾവേസ് ഏബിൾ ടു സീ ദ ഫുൾനെസ് റാദർ ദാൻ ദി എംപ്റ്റിനെസ് ഓഫ് ഓൾ തിങ്സ് അറൗണ്ട് അസ്.
2: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
3: സമർപ്പിച്ചது വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ്, പാവങ്ങാട്, കോഴിക്കോട്.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
8: വന്ധ്യത, ഇതിനുള്ള ഹോമിയോ ചികിത്സ. സംസാരിക്കുന്നത് കൂടരഞ്ഞിയിലെ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹബീനത്ത് കെ എം.
9: വിവാഹാനന്തരം ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹത്തോടെ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ ഒരു വർഷത്തിലേറെ ഒരുമിച്ച് ജീവിച്ചിട്ടും ഗർഭധാരണം സംഭവിക്കാത്ത അവസ്ഥയെയാണ് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. വന്ധ്യതയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അത് പുരുഷനിലായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീയിലായിരിക്കാം. മറ്റു ചിലപ്പോൾ ഇരുവരിലും കാരണങ്ങളുണ്ടാകാം. എന്നാൽ എല്ലാ പരിശോധനകളും നടത്തിയിട്ടും വ്യക്തമായ കാരണം കണ്ടെത്താൻ കഴിയാത്ത ദമ്പതിമാരുമുണ്ട്. അതിനാൽ വന്ധ്യതയെ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായി കാണാതെ ദമ്പതികളുടെ ആരോഗ്യ പ്രശ്നമായി കണ്ട് ഇരുവരെയും ഒരുമിച്ച് വിലയിരുത്തുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ്. പുരുഷന്മാരിലെ പ്രധാന കാരണങ്ങളായി ശുക്ലത്തിൽ ബീജങ്ങളില്ലാത്ത അവസ്ഥ, ബീജങ്ങളുടെ എണ്ണം കുറയുക, ചലനശേഷി കുറയുക, ആകൃതിയിലെ വൈകല്യങ്ങൾ എന്നിവ കാണപ്പെടുന്നു. ഇതുകൂടാതെ ഹോർമോൺ തകരാറുകൾ, ബീജവാഹിനിക്കുഴലിലെ തടസ്സങ്ങൾ, വൃഷ്ണസഞ്ചിയിലെ സിരകൾ വികസിക്കുന്ന അവസ്ഥയായ വേരിക്കോസീൽ എന്നിവയും കാരണങ്ങളാവാം. സ്ത്രീകളിലെ പ്രധാന കാരണങ്ങളായി ക്രമം തെറ്റിയ ആർത്തവചക്രം, ഹോർമോൺ തകരാറുകൾ, അണ്ടോൽപാദനത്തിലെ തകരാറുകൾ, അണ്ടാശയത്തിലെ സിസ്റ്റുകൾ അഥവാ മുഴകൾ എന്നിവ കാണപ്പെടുന്നു. കൂടാതെ അണ്ടവാഹിനി കുഴലുകളിലെ തടസ്സങ്ങൾ, ഗർഭാശയത്തിലെ മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്നിവയും ഗർഭധാരണത്തിന് തടസ്സമാവുന്നു. അമിതവണ്ണം, അമിതമായിട്ടുള്ള മെലിച്ചിൽ, പ്രമേഹം, തൈറോയ്ഡ് രോഗങ്ങൾ, അമിതമായ മാനസിക സമ്മർദ്ദം, ലൈംഗിക ബന്ധത്തിലെ പ്രശ്നങ്ങൾ, പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവയും വന്ധ്യതയ്ക്ക് കാരണമാവുന്നു. വന്ധ്യതയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനായി ഒരുപാട് പരിശോധനകൾ നിലവിലുണ്ട്. പുരുഷന്മാരിൽ സെമൻ അനാലിസിസ്, ഹോർമോൺ ടെസ്റ്റുകൾ, സ്ക്രോട്ടൽ അൾട്രാസോണോഗ്രാഫി എന്നിവയിലൂടെ ബീജങ്ങളുടെ പ്രശ്നങ്ങൾ, വൃഷ്ണങ്ങളിലെ തകരാറുകൾ എന്നിവ കണ്ടെത്താൻ കഴിയും. സ്ത്രീകളിൽ ഹോർമോൺ ടെസ്റ്റുകളായ FSH, LH, ഈസ്ട്രോജൻ, പ്രോജസ്ട്രോൺ, പ്രോലാക്ടിൻ, ടെസ്റ്റോസ്റ്റിറോൺ, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്നിവയും

0: ആവശ്യാനുസരണം AMH അഥവാ ആന്റി മുള്ളേറിയൻ ഹോർമോൺ പരിശോധനയും നടത്തുന്നു. ഈ പരിശോധന അണ്ഡാശയത്തിൽ അവശേഷിക്കുന്ന അണ്ഡങ്ങളുടെ ശേഷി അഥവാ ഒവേറിയൻ റിസർവ് വിലയിരുത്താൻ സഹായിക്കുകയും ഗർഭധാരണ സാധ്യതയെക്കുറിച്ച് ഒരു ധാരണ നൽകുകയും ചെയ്യുന്നു. ആവശ്യമായ സാഹചര്യങ്ങളിൽ HSG, ഹിസ്ട്രോസ്കോപ്പി, ലാപ്രോസ്കോപ്പി എന്നിവയും നടത്താറുണ്ട്. ഇതിലൂടെ എൻഡോമെട്രിയോസിസ്, അണ്ഡവാഹിനി കുഴലുകളിലെ തടസ്സങ്ങൾ, ഗർഭാശയത്തിന്റെ ആന്തരിക തകരാറുകൾ എന്നിവ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്നു. ഇനി ഹോമിയോപ്പതി ചികിത്സയിലേക്ക് കടക്കാം. വന്ധ്യതയുടെ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സ ഏറെ ഫലപ്രദമാണ്. വന്ധ്യതയുടെ കാരണങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, രോഗിയുടെ ശാരീരിക മാനസിക അവസ്ഥ മനസ്സിലാക്കി പാർശ്വഫലമില്ലാത്ത മരുന്നുകൾ കൊടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. വിവാഹം കഴിഞ്ഞ് 2-3 വർഷത്തിനുള്ളിൽ തന്നെ ചികിത്സ തേടുന്നവർക്കും ഇതര വൈദ്യശാഖകളിലെ ചികിത്സ സ്വീകരിച്ചിട്ടും വർഷങ്ങളായി ഗർഭധാരണം നടക്കാത്തവർക്കും ഹോമിയോപ്പതി ചികിത്സയിലൂടെ വർഷത്തിനുള്ളിൽ തന്നെ റിസൾട്ടുകൾ ലഭിക്കുന്നു എന്നത് അഭിമാനകരമാണ്. സർക്കാർ മേഖലയിൽ വന്ധ്യത ചികിത്സാ രംഗത്ത് ഹോമിയോപ്പതി വിഭാഗത്തിന്റെ ജനനി വന്ധ്യത നിവാരണ ക്ലിനിക്കുകൾ ശ്രദ്ധേയമായ സേവനമാണ് നടത്തിവരുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ ഹോമിയോ ആശുപത്രി കേന്ദ്രമാക്കി ഈ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേരളത്തിൽ ആകെ ഏകദേശം 4,000-ലധികം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു. സർക്കാർ മേഖലയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം നാളിതുവരെ 713 കേസുകളിൽ ഗർഭധാരണം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ കോഴിക്കോട് ജില്ലയിലെ ജനനി പാവങ്ങാട് KSRTC ഡിപ്പോയ്ക്ക് സമീപത്തുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് പ്രവർത്തിക്കുന്നത്. കുട്ടികളില്ലായ്മയുടെ വിഷമം അനുഭവിക്കുന്ന നിരവധി ദമ്പതികൾക്ക് സ്വപ്നങ്ങൾ മെഴുതുറക്കുമിടമായി ജനനി മാറിയിരിക്കുന്നു.
1: വന്ധ്യതയ്ക്കുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ഹബീനത്ത് KM.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
7: രാജാ ബിംബിസാരൻ എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗ്രാമഫോൺ ഗാനം. പി ലീലയും സെബാസ്റ്റ്യൻ ജോസഫും പാടിയത്. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: രാജാ ബിംബിസാരൻ എന്ന നാടകത്തിൽ നിന്നുള്ള ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പി ലീല, സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ഓപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: പുഴകളും ജലാശയങ്ങളും മലിനമായി തീരുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഏറെ പ്രാധാന്യമുള്ളതാണ്. തമിഴ്നാട്ടിലെ താമ്രപർണി നദിയിൽ ശേഷക്രിയക്കെത്തുന്ന ആളുകൾ ടൺ കണക്കിന് വസ്ത്രങ്ങളും മറ്റ് സാധന സാമഗ്രികളുമാണ് ഇവിടെ ഒഴുക്കുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കോടതിയുടെ ഇടപെടലുണ്ടായത്. മതാചാരത്തിൻ്റെ ഭാഗമായാൽ പോലും ജലാശയങ്ങൾ മലിനമാക്കാൻ പാടില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ നാട്ടിൽ ശബരിമല സീസണിൽ പമ്പയിലും കൊട്ടിയൂർ ഉത്സവകാലത്ത് ബാവലിപ്പുഴയിലും സമാന പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെക്കുറിച്ച് ചെന്നൈയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ VT സന്തോഷ് കുമാർ.
4: തമിഴ്നാട്ടിലെ താമ്രപർണി നദിയില് ചിത്രകർമ്മം ചെയ്യാനെത്തുന്നവര് മറ്റാളുടെ വസ്ത്രങ്ങളും പുതിയ വസ്ത്രങ്ങളും വാങ്ങി ഉപേക്ഷിക്കും. പിന്നെ അയാൾ ഉപയോഗിച്ച സാധനങ്ങളും അവര് നദിയിൽ ഉപേക്ഷിക്കും. അപ്പൊ അതവിടെ പരിസ്ഥിതി പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ആ വിഷയം ഏറ്റെടുത്തിട്ടാണ് ഹൈക്കോടതിയുടെ മദ്രാ ബെഞ്ച് ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയത്. മതാചാരത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും നദി മലിനമാക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്.
3: 15 വർഷത്തോളം മാതൃഭൂമി ഫോട്ടോഗ്രാഫറായി പത്തനംതിട്ടയിൽ ജോലി ചെയ്ത കോഴിക്കോട് പയ്യോളി സ്വദേശി K. അബൂബക്കർ ശബരിമല സീസണിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴെല്ലാം പമ്പയുടെ ഈ ദുരവസ്ഥയ്ക്ക് ദൃക്സാക്ഷിയായിട്ടുണ്ട്.
5: വർഷാവർഷങ്ങളിൽ പമ്പയിലെത്തുന്ന അന്യസംസ്ഥാന അയ്യപ്പന്മാരാണ് പമ്പയിൽ അവരുടെ അണിഞ്ഞ മാലയും അതുപോലെ വസ്ത്രങ്ങളും ഉപേക്ഷിക്കുക എന്നൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് പമ്പയിൽ അത് ഉപേക്ഷിച്ചാണ് അവർ സ്ഥിരമായി പോകുന്നത്. അപ്പൊ ഇത് അതോറിറ്റി എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അത് ബോധവൽക്കരണം നടത്തിയാലും ഇവരെ അത് തുടർന്നുകൊണ്ടേ. അതായത് 13 വർഷം കൊണ്ട് ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് ഒരു സീസൺ കഴിയുമ്പോഴേക്കും അടിഞ്ഞുകൂടിയ വസ്ത്രങ്ങളും മാലകളും എല്ലാം അവിടെ പമ്പയിൽ അടിഞ്ഞുകൂടി കിടക്കുക. ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുന്ന രീതി തന്നെയായിരുന്നു അതുണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഓരോ വർഷകാലത്തും അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ തുണികളും എല്ലാം തന്നെ ഒഴുകി പമ്പയിലെ എല്ലാ മരങ്ങളിൽ നിന്നും കെട്ടിക്കിടക്കുകയായിരുന്നു. ശരിക്കും ഒരു പാരിസ്ഥിതിക പ്രശ്നം തന്നെ അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത് എത്ര ബോധവൽക്കരണം നടത്തിയാലും അയ്യപ്പന്മാർ അവരുടെ വിശ്വാസം പൂർണ്ണമാക്കാൻ വേണ്ടി പമ്പയിൽ ഉപേക്ഷിച്ചു പോവുകയാണ് പതിവ്. ഒരിക്കൽ പമ്പയിൽ വാർത്താ ശേഖരണത്തിനായി എത്തിയ ഞങ്ങൾക്ക് പറ്റിയവരുടെ പമ്പയുടെ ചിത്രം എടുക്കാൻ പോയപ്പോഴാണ് ആ ഒരു വെള്ളം ഒഴുകി നിന്ന ഒരു കുഴിയിൽ നിറയെ വസ്ത്രവും മാലകളും എല്ലാം കൂടി ചേർന്ന് ആകെ ഒരു മാലിന്യമൊക്കെ സ്ഥലത്തായിരുന്നു. അതിന്റെ ചിത്രം എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ്

0: അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കൊക്കിനെ കണ്ടത്. പമ്പയില് സീസൺ അല്ലാത്തത് കൊണ്ട് അവിടെ ആരും എത്തിപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ദിവസങ്ങൾക്ക് മുന്നേ കുടുങ്ങിയ ഒരു കൊക്കായിരിക്കാം. അതിനെ കണ്ടപ്പോൾ ഞങ്ങൾ അതിനെ എടുത്ത് പറത്തി വിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അതിനെ പറത്തി വിട്ടു. ആ ചിത്രം കേരളത്തിലെ വൈറലായ ഒരു ഫോട്ടോ ആയിരുന്നു. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിർത്താൻ എത്ര ശ്രമിച്ചാലും അവർക്ക് എത്ര ബോധവൽക്കരണം നടത്തിയാൽ ഓരോ വർഷം വരുന്നവരല്ലല്ലോ, പിന്നെ പുതുതായിട്ടല്ലേ വരുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ വിശ്വാസം ഇതാണെന്നുള്ളൊരു ബോധം അവർക്കുള്ളതുകൊണ്ട് അവര് പമ്പയിൽ തന്നെ അത് ഉപേക്ഷിച്ചേ പോകുള്ളൂ. ഈ വസ്ത്രങ്ങൾ ശേഖരിച്ച് പമ്പയെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ വർഷവും ലേലം ചെയ്ത ഒരു വ്യക്തിക്ക് കൊടുക്കും. അവരത് ശേഖരിച്ച് നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ചെയ്യുകയാണെന്നാണ് കേട്ടത്. സീസൺ തുടങ്ങുമ്പോൾ ആദ്യ സമയങ്ങളിൽ മാത്രമേ ഇങ്ങനെ ശേഖരിക്കുകയും പമ്പക്കി ചെയ്യുകയും ചെയ്യുള്ളൂ. തിരക്ക് കൂടുമ്പോൾ ഇവർക്ക് ഇത് നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോകും.
1: ഈ അടുത്ത കാലത്തായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ. പമ്പാ നദിക്ക് സമാനമായ അവസ്ഥ കഴിഞ്ഞ വർഷം ഇവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ടി നാരായണൻ നായർ:
2: കസ്റ്റഡി ഒഴുക്കുവാന്നോ ഡ്രസ് അടിച്ചിട്ട് പോവാന്നുള്ള ആചാരം കൊട്ടിയൂരിലില്ല. കൊട്ടിയൂർ എന്ന് പറഞ്ഞാല് ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ഈറനായിട്ട് വേണം വരാനുള്ളതാണ്. മുങ്ങി കുളിച്ചിട്ട് നല്ല വസ്ത്രത്തോട് വരണം ഈറൻ, അതാണ് അവരുടെ ആചാരം. വസ്ത്രം ഉപേക്ഷിക്കുക എന്നുള്ള പരിപാടി ഇല്ല നമ്മളെ ഈ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ. എവിടെ അങ്ങനെ ഇല്ല, കുളിച്ച് ഈറനായിട്ട് ചെല്ലുന്നതിന് വേണം വസ്ത്രങ്ങളൊക്കെ അവിടെ അഴിച്ചിട്ടിട്ട് പോവുക എന്നുള്ളത് അനുവദനീയമല്ല. അത് പ്രദേശത്തിന്റെ ഒരു ശുചിത്വത്തിനത് ബാധിക്കും. അനവധി ആൾക്കാര് കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന വെള്ളമാണ് വാവിലിപ്പുഴയിലെ വെള്ളം. അത് വാവിലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുറപ്പെടുന്നത്. ഒരു അരുവിയായിട്ട് പുറപ്പെടുകയും അരുവിയായി കുറച്ചു ദൂരം ഒഴുകിയതിന് ശേഷം അത് തോടായി രൂപം പ്രാപിക്കുകയും തോട് പിന്നെ കുറച്ചും കൂടി ദൂരം ഒഴുകുമ്പോൾ അത് പുഴയായി രൂപം പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഈ വാവിലിപ്പുഴ. അപ്പോ ആ പുഴ വനത്തിനോട് ചേർന്നിട്ടാണ് വരുന്നത്. ആൾതാമസം ഇല്ലാത്ത ഏരിയയിൽ വരുന്ന വെള്ളമാണ്. അതിനുശേഷമാണ് ഈ പുഴ മുന്നോട്ട് ഒഴുകുന്നത്. ഈ പുഴ മണ്ണഞ്ചേരി വരെ മാത്രമേ വരുന്നുള്ളൂ. മണ്ണഞ്ചേരി വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുഴ രണ്ടാഴ്ചയാണ് ഒഴുകുന്നത്. കഴിഞ്ഞ വർഷം അത് ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിൽ, അതിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ അടുത്തേണ്ടി നമ്മുടെ ആൾക്കാരുണ്ട്, നമ്മുടെ ജോലിക്കാരും പിന്നെ ചെറുജോലിക്കാരും താൽക്കാലിക ജീവനക്കാരും ഒക്കെ അവിടെ പുഴയും ആ പ്രദേശം മൊത്തം 10-500 ആൾക്കാര് ഇതിനകത്ത് ജോലി ചെയ്യുന്നില്ലേ എല്ലാ ഭാഗമായി. നമുക്ക് കഴിഞ്ഞ വർഷം മാത്രമാണ് അത് സംഭവിച്ചത്. കഴിഞ്ഞ വർഷം പൊടുന്നനങ്ങാനുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ജനക്കൂട്ടം വന്നിട്ട് നമുക്ക് പെട്ടെന്ന് അവരെ ബോധവൽക്കരിക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോഴത്തെ അങ്ങനെ സംഭവിച്ചില്ല. പ്രാവശ്യം നമ്മളുടെ അവരെ ബോധവൽക്കരിച്ചു. മീഡിയയിലെ കൂടിയും ബോർഡിലെ കൂടിയും എല്ലാം പൊതുവൽക്കരിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്രാവശ്യം കുറേയധികം മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത്രയും കുറെ ഉണ്ടായിരുന്നു. 1000 ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം നീക്കി അത് കൺകണക്കിന് ഉണ്ടായിരുന്നു. ഞങ്ങള് അത് ഇവർക്ക് കൊടുത്തല്ല, വേസ്റ്റ് മാനേജ്മെന്റിന്. അതിന് 2 കിലോയുടെ പൈസയാണ്, അതിന്റെ പൈസ ഞങ്ങൾ അടക്കേണ്ടി വന്നു. നമ്മൾ ജനങ്ങൾ കുടിക്കുന്ന വെള്ളമല്ലേ ഇത്, കാളിയത്ത് വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അവിടുന്നാണ് ഈ വെള്ളം കണിക്കാർ, കാളകം, കൊട്ടിയൂർ എന്നീ 3 പഞ്ചായത്തിലേക്ക് ജൽജി മിഷന്റെ വെള്ളം പോകുന്നത് അവിടുന്നാണ്. ഇപ്പൊ 100 കണക്കിന് ആൾ കുടിക്കുന്നതും ഉപയോഗിക്കുന്നതും വെള്ളമല്ലേ. ആ വെള്ളത്തിലേക്ക് ആ ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ 100 കണക്കിന് അടിവസ്ത്രങ്ങളും ഒഴുകിച്ചെന്ന് കഴിഞ്ഞാല് എങ്ങനെയാ ഉണ്ടാവുക, അത് അനുവദിക്കാൻ പറ്റുമോ? ദിവസം അങ്ങനെ വന്നിട്ടില്ല. അത്യാവശ്യം ഈ തിക്കിലും തിരക്കിലൊക്കെ മേലങ്കിയായിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞു വീണുകയും തോർത്താ നദിയും തോർത്ത് ഇങ്ങനെ വിട്ടുപോയി ചെയ്തിട്ടുണ്ട് ഒരുപാട് ഈ തിക്കിലും തിരക്കിലായിട്ട്. അപ്പൊ അങ്ങനെ കുറെ തോർത്തൊക്കെ വീണിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറെയൊക്കെ ഉണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം തന്നെ 10-ൽ 1 ഇല്ല.
1: ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ:
3: നമ്മുടെ രാജ്യത്തെ വിശ്വാസവും ജനജീവിതവും വലിയ തോതിൽ നദികളുമായിട്ടും ജലസ്രോതസ്സുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള പല വിധത്തിലുള്ള കർമ്മങ്ങൾ, വിശ്വാസങ്ങൾ, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഒക്കെ തന്നെ അതത് പ്രദേശത്തെ നദികളോ ജലാശയങ്ങളോ ഒക്കെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിന് 100 ആണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും പേരിൽ നമുക്ക് ജലാശയങ്ങളെ മലിനപ്പെടുത്താനുള്ള അവകാശമില്ല. ഒരു വിശ്വാസത്തിന്റെയും ഭാഗമായി പൊതു ആരോഗ്യത്തെയോ പരിസ്ഥിതിയെയോ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള തെറ്റായ സംഗതികളും ചെയ്യാനുള്ള അധികാരം ആർക്കും തന്നെ ഇല്ല. നമ്മുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പുവരുത്തുന്നത് പൊതു സമാധാനത്തിനും പൊതു ആരോഗ്യത്തിനും ഒക്കെ നിരക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു മാത്രമുള്ള വിശ്വാസമാണ്. ഈ അടുത്ത കാലത്ത് മദ്രാസ് ഹൈക്കോടതിയും മുമ്പ് കേരള ഹൈക്കോടതിയും പല ആരാധനാലയങ്ങളിൽ പോകുന്ന ഭക്തരുടെ നദിയോട് കാണിക്കുന്ന മലിനീകരണത്തിന്റെ കാര്യത്തിലും അതിശക്തമായിട്ടുള്ള താക്കീത് തന്നെ നൽകിയിട്ടുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ആളുകൾ നദികളോടും ജലാശയങ്ങളോടും കാണിക്കുന്ന ക്രൂരത അങ്ങേയറ്റം കൂടുതലാണ്.

0: ഇഷ്ടം പോലെ മാലിന്യം കൊണ്ടുപോയി നദിയിലും കടലിലും ഒക്കെ തള്ളുന്ന കാഴ്ച. ഇതാ നദിയെയും ജലാശയത്തെയും പൂർണ്ണമായി നശിപ്പിക്കുകയും അത് ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊരിക്കലും ഭരണഘടനയോ നിയമവ്യവസ്ഥയോ അംഗീകരിക്കുന്നതല്ല. കോടതികൾ പലപ്പോഴും തങ്ങളുടെ വിധിയിൽ നദികൾ മലിനീകരിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ മലിനീകരണം നടത്തുന്നതിനെ പറ്റിയും ഒക്കെ ശക്തമായി പറയുമ്പോഴും അത് നടപ്പാക്കാനും നടപ്പാക്കാത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും അല്ലെങ്കിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സർക്കാരോ കോടതിയോ നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാതെ ഇത്തരം നിയമലംഘനങ്ങൾ പലപ്പോഴും അവസാനിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഏതെങ്കിലും വിശ്വാസത്തിന്റെ പേരിലോ പുഴയോ ഒന്നും മലിനമാക്കാൻ കഴിയില്ല. മതവിശ്വാസമായിക്കൊള്ളട്ടെ, അല്ലാത്ത വിശ്വാസങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്, മറ്റുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ കൂടി ബഹുമാനിക്കുന്നതാണ്. അത്തരം വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ ചില ആളുകൾ മാത്രം നടത്തുന്ന ഈ മലിനീകരണം കർശനമായി നേരിടേണ്ടതാണ്. പലപ്പോഴും കോടതികൾ ഇത് തള്ളിപ്പറയാൻ എടുക്കുന്ന ആർജവവും നിതാന്ത ജാഗ്രതയും ഇത്തരം വിധികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ കാണിക്കാറില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ പമ്പയും മറ്റ് പല നദികളും മലിനീകരിക്കപ്പെടുന്നത്? അത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ചരിത്രം പറയുന്നത് പലപ്പോഴും ഈ വിധിന്യായങ്ങൾ നിയമങ്ങൾ കർശനമായി നടപ്പാക്കാത്തത് കൊണ്ടാണ് ഇത്തരം മലിനീകരണങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്.
1: നദികളാലും ജലാശയങ്ങളാലും സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം. എന്നാൽ മനുഷ്യന്റെ പല കാരണങ്ങളായുള്ള കടന്നുകയറ്റം ഭൂരിഭാഗം ജലാശയങ്ങളെയും മലിനമാക്കി തീർക്കുന്നുണ്ട്. ആളുകൾ കൂട്ടമായി എത്തുന്ന തീർത്ഥാടക കേന്ദ്രങ്ങളോട് ചേർന്നുള്ള പുഴകളിലും ജലാശയങ്ങളിലും നാം ഓരോരുത്തരും കാണിക്കുന്ന ചെറിയ പ്രവർത്തനം പോലും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും. നദി മലിനമാകുന്നതോടൊപ്പം ജലജീവികൾക്കും ആവാസ വ്യവസ്ഥയ്ക്കും ഇത് ദോഷകരമായി ബാധിക്കും. മാത്രമല്ല പുഴയുടെ സ്വാഭാവിക ഒഴുക്കും ശുചിത്വവുമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വരും നാളുകളിലേക്ക് ഈ ജലാശയങ്ങൾ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
0: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്.
5: സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
7: പേരുപോലെ തന്നെ മനോഹരമാണ് വൃന്ദാവൻ സാരംഗ എന്ന രാഗവും.

ഗോപികമാരുമൊക്കെയുള്ള കഥകളിലെ ആ വൃന്ദാവനത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാഗം കേട്ടാൽ അങ്ങനെ ഒരു കാലഘട്ടവും അത്തരം ഒരു ആംബിയൻസും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തും.

വൃന്ദാവൻ സാരംഗ കർണാടക സംഗീതത്തിലെ മധ്യമാവധിയുമായി അല്പം സാമ്യമുണ്ട്. ദീക്ഷിതരുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വൃന്ദാവൻ സാരംഗ എന്ന രാഗത്തിന് കാകളി നിഷാദം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. വളരെ സ്ലോ ആയിട്ടുള്ള ഗമകങ്ങളും ഒക്കെ ആയിട്ട് ഈ വൃന്ദാവൻ സാരംഗയുടെ മറ്റൊരു ഡയമെൻഷൻ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു.

പിന്നീട് കാകൽ നിഷാദം കൂടി ചേർന്ന് അത് യഥാർത്ഥ വൃന്ദാവൻ സാരംഗായി മാറി. ഈ ശൈലിയിലുള്ള ഒരു സ്വാതിരുന്നാൾ കോമ്പോസിഷനാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ലെനിൻ രാജേന്ദ്രന്റെ സ്വാതിരുന്നാൾ എന്ന സിനിമയിൽ ഹേ ചിത്ര ഇത് പാടിയിട്ടുണ്ട്.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.

0: സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പുറം, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
2: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ജനുവരിയിൽ റിലീസായി ഹിറ്റായി മാറിയ മലയാള സിനിമ ശ്യാമയുടെ അതേ പ്രമേയവുമായി അതേ വർഷം ഓഗസ്റ്റിൽ പുറത്തുവന്ന തമിഴ് സിനിമയാണ് ഉനക്കാകവേ വാഴ്കിരേ. ശിവകുമാറും നദിയാ മൊയ്തുവും മുഖ്യ വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് ഇളയരാജ. ക്ലാസിക്കൽ സങ്കീർണതയുള്ള ഗാനങ്ങൾ ആലപിക്കാനുള്ള എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ പ്രാവീണ്യം ഒരിക്കൽ കൂടി പരീക്ഷിക്കപ്പെടുന്ന ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് വൈരമുത്തു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
0: സാംസ സ്കൂളിൽ നിന്ന് നടന്നു വരുന്നത് മൈതാനമായി രൂപം മാറിയ പാടം വഴിയാണ്. അവിടെ പാടത്തിന്റെ വലിയൊരു ഭാഗം ഗ്രൗണ്ടാക്കി മുതിർന്നവർ കളിക്കുന്നുണ്ട്. തൊഴിച്ച് തൊഴിച്ച് പഴഞ്ചനായിപ്പോയ ശരിക്കുമുള്ള ഫുട്ബോളാണ് അവർ തട്ടുന്നത്. കളി അസമയത്ത് നിർത്തിവെച്ച് ഇടയ്ക്കിടയ്ക്ക് കാറ്റടിച്ചു കൊടുക്കേണ്ട പന്ത്. സാംസയുടെ പ്രായത്തിലുള്ളവർ പാടത്തിന്റെ ചെറിയൊരു മൂലയിൽ കളിക്കുന്നുണ്ട്. കയ്യിൽ കിട്ടുന്ന

0: ുന്നതെല്ലാം കെട്ടിയുണ്ടാക്കിയതാണ് അവരുടെ പന്ത്. ഇടയ്ക്കിടയ്ക്ക് കെട്ടഴിഞ്ഞു പോകുന്ന പന്ത്. സാധാരണ സാംസ അവരുടെ കളി കണ്ടു നിൽക്കാറാണ് പതിവ്. അവൻ ആ കളിക്ക് പറ്റുന്നയാളാണെന്ന് അവനോ അവരോ വിചാരിച്ചില്ല. സാംസ നിലത്തിരുന്നോ നിന്നോ അവരുടെ കളി കാണും. സാംസയെ അവർ കാണുന്നേ ഉണ്ടാകില്ല. കുറച്ചു കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടക്കും. പക്ഷേ അന്ന് രാവിലെ കണ്ട സ്വപ്നത്തിൽ സാംസ അവരുടെ കളിയിലെ ഗോളിയായിരുന്നു. സമയത്ത് ഗോളി. മറ്റുള്ളവരെ പോലെ അവനും കയറി കളിക്കാം. എന്നാൽ പന്ത് ഗോൾ പോസ്റ്റിനടുത്തെത്തുന്ന സമയത്ത് കൈകൊണ്ട് തടയാം. ചില സമയത്തു മാത്രം അവൻ ഗോളിയാണെന്ന് അവനും മറ്റുള്ളവരും സങ്കല്പിച്ചു. സമയത്ത് ഗോളി എന്നാണ് പേര്. അങ്ങനെ ഒരു പന്ത് തടഞ്ഞിട്ടപ്പോഴാണ് ആ സ്വപ്നം വേറൊരാൾ കൂടി കാണുന്നതായി സാംസയ്ക്ക് തോന്നിയത്. കളിക്കാരും സാംസയുമല്ലാതെ വേറൊരാൾ. സ്വപ്നം കണ്ട് ഉണർന്നപ്പോഴും അവൻ അങ്ങനെ തന്നെ തോന്നി. ആ സ്വപ്നം വേറൊരാൾ കൂടി കണ്ടിട്ടുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ഇലുവും അവനോടൊപ്പം മറ്റൊരാളെ കണ്ട പോലെ കുരച്ചു. പൊരുന്നക്കോഴി രണ്ടുപേരെ കണ്ട് ഒച്ചയിട്ടു. പട്ടണം നോക്കിയിരുന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ആളുകളെ ശ്രദ്ധിച്ച് സാംസ അവൻ്റെ പേര് എന്തു വേണമെന്ന് ആലോചിച്ചു. ഒപ്പം നടക്കുന്നവന് എന്ത് പേരിടുമെന്ന് ചിന്തിച്ചു. സാംസയുടെ വീടിരിക്കുന്നിടത്ത് നിന്ന് ടൗണിലേക്കുള്ള റോഡിൽ കൂടി നേരെ നടന്നാൽ ചെറിയൊരു ജംഗ്ഷനായി. ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ബസ് സ്റ്റോപ്പ്. ഒരു കാലില്ലാത്ത ജോർപ്പ നടത്തുന്ന ചെറിയ നാലുകാൽ കട, പ്രായം ചെന്ന ഇരട്ട സഹോദരന്മാർ നടത്തുന്ന തേങ്ങാക്കട എന്നിവ മാത്രം. രണ്ടിനുമിടയ്ക്കുള്ള പറമ്പിൽ ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇറച്ചിവെട്ട് കടയുണ്ട്. 3-4 കിലോമീറ്റർ അകലെ താമസിക്കുന്ന അപ്പാപ്പി എന്നയാൾ ആഴ്ചയിലൊരിക്കൽ ഒരു പോത്തിനെ കശാപ്പ് ചെയ്യും. അതിൻ്റെ എല്ലുകൾ അഴുകി വൃത്തിയാകാനായി പിന്നിലെ ചെറിയ കുളത്തിൽ നിക്ഷേപിക്കും. അതുകൊണ്ട് അവിടുത്തെ കാറ്റിന് വേറൊരു മണമുണ്ട്. പക്ഷേ ശീലമായാൽ തിരിച്ചറിയാൻ പറ്റില്ല. വേറെ നല്ല പേരുണ്ടെങ്കിലും ബസ്സുകാർ ആ സ്റ്റോപ്പിന് പ്രാന്തൻ മൂല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ധാരാളം ഭ്രാന്തന്മാർ ആ ചുറ്റുവട്ടത്തുള്ളത് തന്നെ. സൂക്ഷ്മമായി നോക്കിയാൽ അവിടെ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ നേരിയ ഭ്രാന്തെങ്കിലും ഇല്ലാത്ത ആളുകൾ കുറവായിരുന്നു. ഭ്രാന്തായിരുന്നു സ്വാഭാവികമായ കാര്യം. അല്ലെങ്കിലും ഏതു മനുഷ്യരുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയാലാണ് ഭ്രാന്ത് വെളിപ്പെടാത്തത്? അവരുടെ പ്രവൃത്തിയും സംസാരവും ശ്രദ്ധിക്കുക, അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. സമചിത്തതയുള്ള ആരുമില്ലെന്ന് മനസ്സിലാകും. വിഭ്രാന്തി ഓരോരുത്തരുടെയും തെളിഞ്ഞ മുഖത്തിനടിയിൽ മറഞ്ഞിരിപ്പുണ്ട്. എന്നാലും പ്രകടമായി തന്നെ ഭ്രാന്തുള്ള വളരെ പ്രമുഖരായ കുറച്ചുപേർ ആ ഭാഗത്തുണ്ടായിരുന്നു. ദൂരെയുള്ള നഗരത്തിലേക്ക് ട്രെയിനിൽ ദിവസവും ജോലിക്ക് പോകുന്ന സാവുളാണ് ഒരാൾ. കാഴ്ചയിൽ യാതൊരു കുഴപ്പവുമില്ല. ഭാര്യ നൽകുന്ന ലഞ്ച് ബോക്സുമായി രാവിലെ വൃത്തിയുള്ള വേഷത്തിൽ സാവുൾ പുറപ്പെടും. ഒത്തിരി കാലമായി കൃത്യസമയം പാലിക്കുന്ന ഗൃഹസ്ഥനെ പോലെ പത്രവും വായിച്ച്, അല്ലെങ്കിൽ പുറത്തെ സ്ഥിരത കാരണം മടുപ്പിക്കുന്ന പ്രകൃതി ഭംഗി കണ്ട് ഏതെങ്കിലും കമ്പാർട്ട്മെന്റിൽ ശാന്തനായി അയാൾ ഇരിക്കുന്നത് കാണാം. പക്ഷേ അങ്ങനെ ഇരിക്കെ ചില ദിവസങ്ങളിൽ മാത്രം അയാൾ ലക്ഷ്യസ്ഥാനം വരെ എത്തില്ല. എവിടെയെങ്കിലും അപ്രധാനമായ റെയിൽവേ സ്റ്റേഷനിൽ സാവുൾ കാര്യമില്ലാതെ ഇറങ്ങും. നല്ല സന്തോഷം തോന്നിയാൽ തൊട്ടടുത്ത വണ്ടിക്ക് തിരികെ പോരും. അതിലും നല്ല സന്തോഷം തോന്നിയാൽ ആദ്യം കാണുന്ന ലോക്കൽ ബസ്സിൽ കയറി ഏതെങ്കിലും സ്ഥലത്തിറങ്ങും. അവിടെ മുറിയെടുത്ത് താമസിച്ച് വെറുതെ അകത്തിരിക്കും. സമയത്ത് ഭക്ഷണം കഴിക്കും. പിന്നെയും ചുമ്മാതെ ഇരിക്കും. പരിഭ്രാന്തരായ വീട്ടുകാർ 1-2 ആഴ്ച കൊണ്ട് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് സാവുളിനെ കണ്ടെത്തും. പിറ്റേന്ന് മുതൽ പിന്നെയും പതിവ് പോലെ അയാൾ ജോലിക്ക് പോയി തുടങ്ങും.
1: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ്.

0: ഗവൺമെന്റ് മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയും ഇരിങ്ങൽ സർഗാലയയും സന്ദർശിക്കുന്ന അദ്ദേഹം വടകര ടൌൺഹാളിൽ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായവും വിതരണം ചെയ്യും. കോഴിക്കോട് വെസ്റ്റ്ഹില്ലിൽ 72 വാർഡിൽ അംഗനവാടിക്ക് സമീപത്തെ മാലിന്യം നീക്കം ചെയ്ത് രേഖാമൂലം വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ എംപി. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, മൂന്നാം സ്ഥാനത്തിന് 15 നാലാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് എംപി നിർദ്ദേശിച്ചു. തായ്ലന്റിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നിരോധിത പുകയില ഉത്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100 ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. ഇപ്പം പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക് കേൾക്കാം.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
5: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
6: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
5: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
6: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
5: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
6: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
7: ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സിലെ ഗാനങ്ങൾ നമ്മുടെ സ്വന്തം ചക്കയെയും മാങ്ങയെയും കുറിച്ചായാലോ? തോത്താപ്പുരി എന്ന പേരിൽ പ്രശസ്തമായ ഒരു മാങ്ങയുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് തോത്താപ്പുരി വിളയുന്നത്. അതേ മാങ്ങയുടെ മലയാളീകരിച്ച നാമത്തിൽ നമ്മൾ മലയാളികൾക്കൊരു സിനിമയുമുണ്ട്, കിളിച്ചുണ്ടൻ മാമ്പഴം. കേൾക്കാം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ഗാനം.

0: ഉപമിച്ചു.
1: മാമ്പഴത്തിന്റെ ചന്തത്തോട് തന്റെ കാമുകിയെ ഉപമിച്ച ഗാനം രചിച്ചത് ബി ആർ പ്രസാദ്. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനത്തിന് ഈണം നൽകിയത് വിദ്യാസാഗർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സംസ്ഥാന ഫലം എന്ന പദവി ലഭിച്ച ചക്കയാണ് അടുത്ത ഗാനത്തിലെ താരം. ചക്കപ്രേമം അക്ഷരങ്ങളിലേക്ക് പകർന്ന ഒരു ഗാനമാവട്ടെ അടുത്തത്, കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയിൽ നിന്നും. സംഗീതം സൈനോറ ഫിലിപ്പ്, ഗാനരചന അൻവർ അലി, ഗായകർ സന്നിധാനന്ദൻ, ആർ ജെ നിമ്മി.
1: ശിവന്റെ അമ്പലത്തിൻ്റെ അടുത്തുള്ള വീട് പ്ലാഞ്ചോട്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ടി ശാലിമ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
9: ഇളയനില സമർപ്പിക്കുന്നത്
10: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
11: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
12: ശോഭിക വെഡിംഗ്സ്,
13: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
14: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
15: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
16: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
17: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
18: ബെനീസിയ ബാത്ത്വെയർസ്.
19: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
18: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: ഇനി അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലേക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മാത്യു ജോൺ ചലച്ചിത്ര സീരിയൽ നടനാണ്. പരസ്യചിത്രങ്ങൾ, ഷോർട്ട് ഫിലിമുകൾ എന്നിവയുടെ ഛായാഗ്രാഹകനും സംവിധായകനുമാണ്. വീഡിയോഗ്രാഫറാണ്. തന്റെ സർഗജീവിതാനുഭവങ്ങളെ പറ്റി സംസാരിക്കുന്നു മാത്യു ജോൺ.
2: ചലച്ചിത്ര മേഖലയിൽ, ഷോർട്ട് ഫിലിം മേഖലയിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. താങ്കളുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ മിമിക്രി പോലുള്ള കലാരൂപങ്ങളിലൂടെ വളർന്ന് ചലച്ചിത്രം, അതുപോലെ സീരിയൽ, പരസ്യചിത്രം, ഇങ്ങനെ വൈവിധ്യമാർന്ന ഇടങ്ങളിൽ സംവിധായകനായും ക്യാമറ പേഴ്സണായും നടനായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. മാത്യുവിൻ്റെ ഒരു കരിയറിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഒരു അവതരണം എന്ന് പറയുന്നത് തിയേറ്ററിലുള്ള അനന്തൻകാട് സിനിമയിലാണ് അല്ലേ?
3: അതെ അതെ, തീർച്ചയായിട്ടും. അനന്തൻകാടിലേക്ക് ഞാൻ വരാനുള്ള കാരണം, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുണ്ട്, അടുത്ത സുഹൃത്തും ഒരു സഹോദരനെ പോലെയാണ്, അബിൽ ആനന്ദ് എന്ന പേര്. അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ഞാൻ ട്രിവാൻഡ്രം പോവുകയും അവിടുന്ന് കൃഷ്ണകുമാർ സാർ, ജിയാൻ കൃഷ്ണകുമാർ, അദ്ദേഹമാണ് അതിൻ്റെ സംവിധായകൻ സാർ, എന്നോട് പറഞ്ഞു, മെയിൻ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു എങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് തരും. അതിലൊരു ഹെഡ് കോൺസ്റ്റബിളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. കൂടുതൽ ദിവസങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കാട്ടിക്കുളം വയനാട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. വൺ ബഡ്ജറ്റ് സിനിമയാണ്, ഫസ്റ്റ് സീൻ തന്നെയാണ്. പിന്നെ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ആ സിനിമയിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്.
2: അനന്തൻകാടിലെത്തി നിൽക്കുന്ന ഈ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഏത് സിനിമയിലൂടെയാണ്?
3: ആദ്യത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമ. അതിലെത്തിപ്പെടാൻ കാരണം ദേവഗിരിയിലെ അന്നത്തെ വികാരിയച്ചൻ ജോസ് കാപ്പുകട്ടച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു. അച്ഛനെ അബേലച്ചനൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ഞാനവിടെ

0: ദേവരിയിലും ഒക്കെ സ്കിറ്റുകൾ, ഡ്രാമകൾ, മിമിക്രി ആയാലും അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാം ചെയ്യുന്നത് അച്ഛൻ കാണാറുണ്ട്, നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ അച്ഛനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, സ്വർഗേത്ര അപ്പച്ചനെ എനിക്ക് നല്ല പരിചയമാണ്, നീ ഒന്ന് വന്ന് പോയിട്ട് നോക്കുന്നു പറഞ്ഞു. അച്ഛൻ്റെ കത്തുമായിട്ട് സ്വർഗേത്ര അപ്പച്ചനെ കണ്ടു. അപ്പച്ചനായിട്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഫാസിൽ സാറിനോട് പറയാം, ബാക്കി അവർ നിശ്ചയിക്കുന്ന പോലെയാണ്, തൃപ്പൂണിത്തുറ വെച്ചിട്ടാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എന്നെ പറഞ്ഞയക്കുകയും 42 പിള്ളേരുന്ന് അതിൽ ബിച്ചു എന്ന ഒരു ക്യാരക്ടർ എനിക്ക് തന്നു. ചന്തു നടൻ സുധീഷാണ്. കുറേ ദിവസങ്ങളോ ഷൂട്ട് കഴിഞ്ഞു ഒരു പാട്ട് സീൻ ഉണ്ടായിരുന്നു, അക്കുത്തിക്കുത്താനവരും കുത്തുന്നൊരു പാട്ട്. ആ പാട്ട് ശരിക്കും പറഞ്ഞ ടൈറ്റിൽ സോങ് ആക്കി ഇപ്പം മാറ്റി. അന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ മാത്രം, സന്തോഷം എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനെ മാത്രം കൂട്ടി ഞാൻ സിനിമയ്ക്ക് പോയി. ഒരൊറ്റ സീൻ മാത്രം, ഒരു ചെറിയ, അത് ഞാൻ തന്നെ വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കൊല്ലൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഷോട്ടിൽ ഞാനും സുധീഷും കൂടെ ഇരിക്കുന്ന ഇത് വാക്യം മുഴുവൻ കട്ട് ചെയ്ത് പോയി. സത്യം പറഞ്ഞാലോ, അവിടുന്ന് ആ ചെറുപ്പ കാലമാണല്ലോ, ഫസ്റ്റ് അനുഭവമാണ്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം ഇതിൻ്റെ പിന്നിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കന്ന് അത് കിട്ടിയത്. അതിനുശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു കഴിവ് കൊണ്ട് മാത്രം നേടാവുന്നതല്ല, ഇതിനൊരു ഭാഗ്യം കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്ന്, അതിനുശേഷം സീരിയല് കുറച്ചുണ്ടായിരുന്നു. മോഹൻ കുപ്ലേരി എന്ന് പറഞ്ഞ ഫിലിം ഡയറക്ടറാണ്, പക്ഷേ അതിന്ന് മധുമോഹൻ്റെ സീരിയലുകൾ വരുമ്പോൾ അതിൽ കുറച്ച് സീരിയലിൽ ഞാൻ അഭിനയിച്ചിരുന്നു. മാനസി എന്ന് പറഞ്ഞ സീരിയലൊക്കെ ഞാൻ അഭിനയിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് സീരിയല് ഞാൻ അഭിനയിച്ചിരുന്നു. സുധീഷ് ശങ്കർ എന്ന് പറഞ്ഞ ഒരു, ഇപ്പോൾ അദ്ദേഹം മാരീശൻ എന്ന തമിഴ് സിനിമയുടെ ഡയറക്ടറാണ്. വില്ലാളി വീരൻ ദിലീപിനെ വെച്ച് ചെയ്തു. അതിന് എനിക്ക് സുധീഷ് ശങ്കർ ചെറിയൊരു വേഷം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രാവണി എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു ടെലിഫിലിമിൽ ഞാൻ നായകനായിരുന്നു. നടൻ സുധീഷ് എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. സുധീഷ് അതിൽ ആൻറ്റി ഹീറോ ആയിട്ട്. ഞങ്ങളൊരുമിച്ച് വയനാട്ടിൽ മുത്തങ്ങൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അതിൽ പി ആർ നാഥനാണ് സ്ക്രിപ്റ്റ് ചെയ്തത്, വിദേശമലയിൽ തിരഞ്ഞെടുക്കുക ചെയ്ത ടെലിഫിലിമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ദുർഗ എന്ന് പറഞ്ഞ ഒരു സീരിയൽ, അതിൽ എനിക്ക് പിന്നെ ത്രൂഔട്ട് നല്ലൊരു വേഷം സുധീഷ് ശങ്കർ എനിക്ക് തന്നു. അതിൽ ഔസേപ്പ് എന്ന ക്യാരക്ടർ, പിന്നീട് നടൻ സുധീഷ് ഇഷ്ടമായി എന്ന് പറഞ്ഞ ഒരു സീരിയൽ. സുധീഷ് അതിൽ അജയ് എന്ന് പറഞ്ഞ ഒരു നായകനും വില്ലനായിട്ട് മൂന്ന് കഥാപാത്രങ്ങളാണ്, മഹേഷ്, ഇന്നത്തെ ഇടവേള ബാബു, ഞാൻ. അതിൽ സോമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 12 എപ്പിസോഡായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു വീക്ക് മെഗ സീരിയല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലായി മാറി. 36 എപ്പിസോഡ് അത് കവർ ചെയ്തു. അതിൽ 33 എപ്പിസോഡും ഞാൻ ഉണ്ടായിരുന്നു.
1: ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ താങ്കൾ വളരെ നല്ല സംഭാവനകളുള്ള ഒരാളാണ്. വീഡിയോഗ്രഫിയെ അത് തുടങ്ങിയ കാലം മുതൽ തന്നെ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് വീഡിയോഗ്രഫിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും വീഡിയോഗ്രാഫർ എന്ന നിലയിലും വളരെ നല്ല സംഭാവനകൾ നൽകുന്ന ഒരാളാണ്. ഇപ്പോഴും ആ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്.
0: കല എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. 7 ക്ലാസ് പഠിക്കുമ്പോൾ 1 മണിക്കൂറിൻ്റെ നാടകം 20 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുത്ത ആളാണ് ഞാൻ. ഇന്നത്തെ ക്ലാസ് ടീച്ചറായ മാഷോട് ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് അഭിനയിക്കാം. എന്നെ തന്നെ അതിൽ രമേശ് എന്ന് പറഞ്ഞ കഥാപാത്രം നായകനായിട്ട് തരുകയും ചെയ്ത്, അതിൽ ഗംഭീരമായിട്ട് ഞങ്ങൾ ഒരു പെൺകുട്ടി ആൺകുട്ടിയായിട്ട് വേഷമിട്ടിട്ടാണ് മറ്റൊരു എൻ്റെ സഹോദരിയായിട്ട് അഭിനയിച്ചത്. സേവിയ സ്കൂൾ ആനിവേഴ്സറിക്ക് 7 ക്ലാസ് പഠിക്കുമ്പോൾ സ്റ്റേജിൽ കർട്ടൻ പൊന്തിക്കഴിഞ്ഞപ്പം തന്നെ പേടി തുടങ്ങി. ഞാനെങ്ങനെയൊക്കെയോ വിറച്ചും കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ കൂട്ടുകാരൻ മനോജ് അതിലഭിനയിച്ചൊരു പ്രാന്തനായിട്ട് അഭിനയിച്ച് ഏറ്റവും ലാസ്റ്റ് പറയേണ്ട ഡയലോഗ് 2 കർട്ടൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് അടുത്ത ഡയലോഗ് എനിക്ക് പറയാനില്ല, കാരണം അവസാനം പറയേണ്ട വാക്കുകളെല്ലാം അയാൾ പറഞ്ഞുപോയി. പിന്നെ എങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ആഷ് അനൗൺസ് ചെയ്തു, ഇതുകൂടി നാടകയുടെ അവസാനിച്ചിരുന്നു. പുറത്ത് കൂക്കുവിളി ഞാൻ കേൾക്കുന്നുണ്ട്. ഇതൊരു വാശിയായിട്ട് ഞാൻ കണ്ട്. 10 ക്ലാസ്സിലെത്തിയപ്പം നെൽമണികൾ എന്നുള്ള നാടകം തിരഞ്ഞെടുത്തു. അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഞാൻ സംവിധാനം ചെയ്യുകയും ഞാൻ അതിൽ അഭിനയിക്കുകയും ചെയ്തു. അതിന് ഡിസ്ട്രിക്റ്റിലും 2nd കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിലും ഫസ്റ്റ് കിട്ടണ്ടായിരുന്നു. ഒരാൾ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞമാർ കുറച്ച് ഡയലോഗ് ഒന്ന് വിഴുങ്ങി. അതോടെ അത് ചെറിയൊരു പ്രശ്നം വന്നു. പിന്നീട് ഞാൻ മൈമിങ് ചെയ്തു. മൈമിങ്ങിൽ സുധീഷും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ മൈമിങ് ഞാൻ അന്നത്തെ കാലത്ത് ഒരുപാട് സ്റ്റേജിൽ ടാവറിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അന്ന് കൊണ്ടുപോയി പിന്നെ അവതരിപ്പിച്ചു. അന്നത്തെ സാമ്പത്തികം വളരെ കുറച്ച് പൈസ അവർ തരുള്ളൂ, അത് തന്നെ കിട്ടിയെങ്കിലായി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ പിന്നാലെ ഓടി നടക്കും. ടാവറിൽ വെച്ചിട്ട് ചെയ്തു. അവിടെ നിന്ന് അവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂട്ടി മാവർ ഹോട്ടലിൽ കൊണ്ടുപോയി, ബ്ലൂ സീ ഹോട്ടലിൽ. അവിടെ നിന്ന് നല്ല നെയ്ച്ചോറും കോഴിയൊക്കെ വാങ്ങി തന്നു. അപ്പോൾ അവർ ആ ട്രീറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം സന്തോഷമായി. പിന്നെ പൈസ ചോദിക്കാൻ മറന്നുപോയി. അവർ തന്നിട്ടുമില്ല, അവർ തരാതിരിക്കാനാണ് തോന്നുന്നു കോഴിയിറച്ചിയും നെയ്ച്ചോറൊക്കെ തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു. പക്ഷേ പിന്നീട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ബസൂലി ആരത്തും ഇല്ലയെന്ന് പിന്നെയാണ് മനസ്സിലായത്. കോഴിക്കോട് ടൗണിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ നടന്ന് ഞങ്ങൾ. പക്ഷേ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ രസകരമായിട്ടത്. അതിനുശേഷം നാടകങ്ങളിൽ, പ്രൊഫഷണൽ നാടകങ്ങൾ,

0: കാര്യങ്ങളിലൊക്കെ ഭക്തപ്രഹ്ലാദ എന്ന് പറഞ്ഞ ശിവരാത്രിക്ക് അഭിനയിച്ചു. അതിൽ നാരദനായിട്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ നാടകങ്ങൾ കുറച്ച് സ്റ്റേജിൽ കയറി. നമുക്ക് ഈ പറഞ്ഞ മാതിരി സാമ്പത്തികം വളരെ അവസ്ഥയായിരുന്നു. പിന്നെ സ്കിറ്റുകൾ ചെയ്തു. എൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് പേര് ക്യാമറ വർക്കുമായിട്ട് പോകുന്നു. അപ്പോൾ എനിക്കൊരു ഇൻകം ആയാലോ എന്ന് വെച്ചാൽ ഞാൻ അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയിട്ട് പിന്നെ ക്യാമറ ഞാനൊരു കൈത്തൊഴിൽ എന്ന പോലെ അത് പഠിച്ചെടുത്തു. അതിനുശേഷം പിന്നീട് ഞാനൊരു വീഡിയോഗ്രാഫറായി. എന്നിട്ട് പോലും ഞാൻ ആ സമയങ്ങളിലൊക്കെ സിനിമയും അന്വേഷിക്കും, സീരിയലും അന്വേഷിക്കും. അത് തന്നെയായിരുന്നു എൻ്റെ സംഭവം. എന്നിട്ട് ഇത് ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഏൽപ്പിക്കും. ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ സീരിയലിൽ സുധീഷ് തലേന്ന് രാത്രി തന്നെ വിളിക്കുമ്പോൾ ഞാൻ പിറ്റേന്ന് എനിക്ക് ഒരു വർക്കുണ്ട്, കക്കയം ഭാഗത്താണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പോകേണ്ടത്. രാത്രിയിൽ 11:30 ഞാൻ കുറേ പേരെ അന്വേഷിച്ചിട്ട് അവസാനം ഒരാളെനിക്ക് കിട്ടി. ക്യാമറയ്ക്ക് ലൈറ്റ് അടിക്കുന്ന ആളാണ്, ക്യാമറമാൻ ആവണമെന്നുള്ളൊരു ചിന്തയിൽ അവൻ പറഞ്ഞു, ഓ മേത്തേട്ടൻ ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയും കൊടുത്ത് ഞാനവൻ വിട്ടു. പിറ്റേന്ന് രാവിലെ സുധീഷ് നിർബന്ധിച്ച് അങ്ങനെ ഞാൻ ദേവരിക്കുള്ളിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഇഷ്ടമായി എന്ന് പറഞ്ഞ അതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അതിൽ പങ്കെടുക്കുമ്പോഴും പോലും എൻ്റെ മനസ്സിൽ അയാൾ പോയിട്ട് അത് കൊളാക്കോ കല്യാണം കൊളാക്കോ ഒന്നും അറിയില്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അയാൾ അത് കല്യാണം നന്നാക്കി ചെയ്തു. അങ്ങനെയാണ് ഞാനൊരു ക്യാമറമാനായി മാറിയത്. ഇപ്പോഴും അത് തുടർന്നു. എന്നെ ജോലിയെന്നൊന്നുമില്ല, നമുക്ക് എന്തും ചെയ്യാനുള്ള മനസ്സ് എനിക്കുണ്ട്. ഇപ്പോഴും ഞാൻ നാടകങ്ങൾ സ്കിറ്റുകൾ ഒക്കെ ചെയ്യുക. റോട്ടറി ക്ലബിന് വേണ്ടിയിട്ട് കുറേ സ്കിറ്റുകൾ ഞാൻ ചെയ്തു. SMS പ്രേതം, മന്ദൻ പാർക്ക് എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങൾ ചെയ്തു. കൂടാണ്ട് ദേവരി പബ്ലിക് സ്കൂളിൽ ഞാൻ കുറേ പാരൻസ് ഡേക്കൊക്കെ കുറേ സ്കിറ്റുകൾ ചെയ്തു. ഏടാകുളം UP സ്കൂൾ, ഇന്നാണ് കല്യാണം, ദേവരി, സെൻറ് ജോസഫ് ചർച്ചിൻ്റെ പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ച് അലാവുദ്ദീൻ കേരളത്തിൽ എന്ന് പറഞ്ഞ നാടകം സംവിധാനം ചെയ്തു. കൂടാതെ കഴിഞ്ഞ വർഷം പെരുന്നാൾ പൂരം, ആശയവും സംവിധാനവും ഞാനായിരുന്നു, അതിൽ അഭിനയിക്കുകയും ചെയ്തു. ഒരു 4 മുമ്പാണ് തോന്നുന്നു, തലശ്ശേരി പോയിട്ട് IMA വേണ്ടിയിട്ട് ഞാൻ ചെയ്ത SMS പ്രേതം എന്ന് പറഞ്ഞ ആ ഒരു സ്കിറ്റാണ്. 13-14 സ്കിറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതിന് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. ഫാദർ ജോൺ മണ്ണാർത്തറ, അദ്ദേഹം ദേവരി CMI പബ്ലിക് സ്കൂളിൻ്റെ ഫൗണ്ടറും അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. അദ്ദേഹം കലാപരമായ കഴിവ് ഉള്ള വ്യക്തികളെ മുഴുവൻ ഭയങ്കര സപ്പോർട്ടിങ്ങും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ഫാദറായിട്ട് ഭയങ്കര ക്ലോസായി. എനിക്ക് കുറേ വർക്കുകളൊക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹം സിൽവറീസ് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ക്യാമറ വർക്കുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഉള്ള പ്രിൻസിപ്പൾ മാത്യു അച്ഛനും ആയാലും ക്യാമറ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കാറുണ്ട്.
1: മാത്യുവിൻ്റെ അവസാനത്തെ സിനിമയെക്കുറിച്ചും ആദ്യത്തെ സിനിമയെക്കുറിച്ചും മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ.
0: അതെ അതെ, ആദ്യകാലത്ത് ഞാൻ പറഞ്ഞല്ലോ മണിച്ചത്താഴ്. അതിനുശേഷം രസതന്ത്രം എന്ന സിനിമയിൽ ഞാനൊരു കല്യാണച്ചക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ പ്രകാശൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് അതിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്ന മുത്തുമണി KP സിലിയുടെ മകളെ കിട്ടുന്ന ഒരു സീന്. അതിനുശേഷം ഫ്രൈഡേ, ചാപ്റ്റേഴ്സ്, ഭ്രമരം, ഓഫീസറിൻ ഡ്യൂട്ടി, മൈ ബിഗ് ഫാദർ, അതിൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ മാനേജറായിട്ട് അതിൽ കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലുണ്ട്. അതുപോലെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ മദ്യപാനിയായിട്ട് ബസ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്, പിന്നെ ഫ്രൈഡേ എന്ന് പറഞ്ഞ ഫഹദ് ഫാസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട്, അതിലൊക്കെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫ്ലാഷ് എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ സിനിമയിൽ സിദ്ദിഖ ആയിട്ട് ഒരു ചെറിയ കോമ്പിനേഷൻ ഉണ്ട്. ഈ അടുത്ത് വന്ന അജു വർഗീസിൻ്റെ ഫിനിക്സ് എന്ന് പറഞ്ഞ സിനിമയിൽ, പിന്നെ പാവാട പൃഥ്വിരാജിൻ്റെ കോമ്പിനേഷനായിട്ട് പാവാടയിൽ, അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ബൈജു ഭാർഗവായിരുന്നു, അദ്ദേഹത്തിൻ്റെ കെയറോഫിലായിരുന്നു. അപ്പോൾ ചില സിനിമകൾ ഓഡിഷനിൽ കൂടിയും ചില ബന്ധങ്ങളൊക്കെ അനുസരിച്ചൊക്കെയാണ് കിട്ടുന്നത്. ഓഫീസർ ഡ്യൂട്ടി ജിത്തു അഷറഫാണ് അതിൻ്റെ സംവിധായകൻ, നല്ല അടുത്ത സുഹൃത്താണ് ജിത്തു അഷറഫ് ബൈജു ഭാർഗവും. ബൈജു ഭാർഗവും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നല്ല ബന്ധമാണ്. വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ ജോയിൻറ്റ് ഫ്രീ എന്ന് പറഞ്ഞ ആഡിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അതിൽ ഇന്നത്തെ പ്രശസ്തനായ ദൃശ്യം ഒക്കെ സിനിമ ചെയ്ത ക്യാമറമാനാണ് സതീഷ് കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ വർക്കായിരുന്നു ആ ജോയിൻറ്റ് ഫ്രീ. അതിൽ ഞാനൊരു കള്ളനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജനങ്ങളൊക്കെ അറിഞ്ഞ് വരുന്നൊരു വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ആഗ്രഹത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: ചെറുവയൽ രാമനെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്ററിയിൽ താങ്കൾ അതിൻ്റെ ഛായാഗ്രാഹകനായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി.
0: ഓ തീർച്ചയായും,
1: അതൊരു ദേശീയ തലത്തിൽ പുരസ്കൃതമായ ഒരു ഡോക്യുമെന്ററിയാണ്.
0: അതെ അതെ, 50 പാരമ്പര്യ നിലവത്തുകളുടെ സംരക്ഷകനായിരുന്നു, മറ്റേ പത്മശ്രീ കിട്ടിയ ചെറുവയൽ രാമൻ, അദ്ദേഹത്തിന് വെച്ചുകൊണ്ട് ഉള്ള ഒരു കുറിച്ചരുടെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത്. രാജ്യാന്തര ചലച്ചിത്രമേളകളൊക്കെ ഉൾപ്പെടെ 20 ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഏറ്റവും മികച്ച ഫിലിമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിൻ്റെ ക്യാമറമാനായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതുകൂടാണ്ട് തെയ്യത്തിൻ്റെ ഡോക്യുമെൻ്ററി, അങ്ങനെ കുറേ ഡോക്യുമെൻ്ററികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ക്യാമറ ചെയ്തിട്ടുണ്ട്, കുറേ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 100 ആയ മാതൃഭൂമിയുടെ ഒരു ആഡിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. കണ്ടംകുളത്തി ഏലാദിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പേ ഫുഡ് സേഫ്റ്റിയുടെ ഒരു പരസ്യം ചെയ്തു.
1: മാത്യുവിൻ്റെ കുട്ടികൾക്ക് ഈ ഒരു മേഖലയിൽ ആഭിമുഖ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അവർക്ക് താല്പര്യമുണ്ടോ, എങ്ങനെ, എന്താണ് ആ വിശേഷങ്ങളൊക്കെ?
0: 2 എനിക്ക്, മൂത്ത മോള് റോസ്മേരി മാത്യു, രണ്ടാമത് ജോൺ മാത്യു. രണ്ടുപേരും നല്ല ഡാൻസേഴ്സാണ്, കലയനോട് ഭയങ്കര ഇഷ്ടമാണ്, ആക്ടിങ് സംഭവത്തിനോടൊക്കെ ഇഷ്ടം ഇളയ മകൻ ജോൺ മാത്യു ആണ്. ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമയിൽ

0: കണ്ണ് കാണാത്ത കുട്ടിയായിട്ട്. ബാലു വർഗീസിന് ചെറുപ്പാരായിട്ട് അഭിനയിച്ചത് എൻ്റെ മകനാണ്. അവൻ്റെ രണ്ട് ഷോർട്ട് ഫിലിം ഞാൻ മുമ്പ് ചെയ്തിട്ട് പാളങ്ങൾക്കപ്പുറം 10 പുരസ്കാരം, സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ പുരസ്കാരം അടക്കം 10 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ദ ബോയ്, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്പെഷ്യൽ ജൂറി അവാർഡും അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ഷോർട്ട് ഫിലിമുകൾ ഞാൻ, വൈൽഡ് വേ, അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അത് അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും അത് ശാലോമിന് വേണ്ടി ചെയ്തതാണ്. കൂടാതെ ഡാർക്ക് നൈറ്റ്, സ്ട്രേഞ്ചർ, അങ്ങനെ കുറേ ഷോർട്ട് ഫിലിം. വൈഫ് എന്നെ നല്ല സപ്പോർട്ടിംഗ് ആണ്. വൈഫ് ദേവരിയിൽ പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും. ഒരു സീരിയലൊക്കെ ഞാൻ അഭിനയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
1: കലയോടുള്ള ആഭിമുഖ്യം കൊണ്ട് ഈ രംഗത്ത് നിലനിൽക്കുന്ന ഒരാളാണ് താങ്കൾ. ഒരു നടൻ എന്ന നിലയിൽ, ക്യാമറമാൻ എന്ന നിലയിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ ആഗ്രഹിക്കുന്നവരെ കാത്ത അവസരങ്ങൾ വഴിയിലുണ്ട് എന്ന് തന്നെയാണല്ലോ പലരുടെയും അനുഭവങ്ങളും ജീവിതവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള അംബിഷൻ മാത്രം പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഹാർഡ് വർക്കാണ് മെയിനായിട്ട്. വായും കൂടെ ഒത്തു വരുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിൽ എത്തുള്ളൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ.
1: താങ്ക് യു മാത്യു, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു വെരി മച്ച്.
2: ചലച്ചിത്ര സീരിയൽ നടൻ മാത്യു ജോൺ തന്റെ സർഗ ജീവിതാനുഭവങ്ങളെ പറ്റി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
5: സുവ്യക്തമായ കാഴ്ചക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002, 9645000302.
6: अरे मोहन भाई, काफी बिजी लग रहे हो.
7: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
6: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
7: सच?
6: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
7: समझ गया.
8: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
9: ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം വാത്സല്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

അടുത്ത ഗാനം തിളക്കം എന്ന ചിത്രത്തിൽ നിന്നും ബേബി നിമിഷയും ചിന്മയും ചേർന്ന് ആലപിച്ചത്. പാപനാശം ശിവന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. ഗാന്ധിനഗറിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇന്റർപോൾ ഡിജിറ്റൽ ഫോറൻസിക് വിദഗ്ധ സമിതി യോഗത്തിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉച്ചകോടിയുടെയും ഉദ്ഘാടന ചടങ്ങിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും. 47 രാജ്യങ്ങളിലെ നിയമപാലക പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുക. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിനും ജില്ലയിലെ കോൺഗ്രസ് MLA മാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. PN പണിക്കർ അനുസ്മരണ വായനാദിന വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. കാസർകോട് പരപ്പ ബ്ലോക്കിലെ 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് തയ്യാറായി. 44 ആരോഗ്യ കേന്ദ്ര

0: ങ്ങളെ NQIS നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് ഫണ്ട് ലഭിച്ചതിനെ തുടർന്നാണ് പ്രവർത്തനങ്ങൾ. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
4: Venetia Bathware, apoorva ganam നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോപഹരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഗാനോപഹരത്തിലെ ആദ്യ ഗാനം 2018 എന്ന ചിത്രത്തിനുവേണ്ടി KS ഹരിശങ്കർ ആലപിച്ചത്. ജോയ് പോളിൻ്റെ വരികൾക്ക് നോബിൻ പോളിൻ്റെ സംഗീതം.

0: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ്
0: എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ?
2: ആ
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
1: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
1: ഒന്നുകൂടി
0: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
1: അടിപൊളി.
0: എന്നാ വേഗം വിട്ടോ. ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ഗാനോപഹരത്തിൽ അടുത്ത ഗാനം എ രഞ്ജിത് സിനിമ എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച, മിഥുൻ അശോകൻ ഈണം നൽകി, ഹരിചരൺ ആലപിച്ച ഗാനം.

അച്യുതന്റെ അവസാന ശ്വാസത്തിൽ നിന്നും അടുത്ത ഗാനം. കെ.എസ്. ഹരിശങ്കർ ആലാപനം, വരികൾ സാബു പ്രസ്റ്റോ, സംഗീതം ടി.കെ. അഖിൽരാജ്.

0: ആരോഗ്യജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
1: ഏറ്റവും കൂടുതൽ ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും ഹെർണിയ എന്ന് പറയുന്നത്. ഈ ഹെർണിയ എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക? ഹെർണിയ ഈ പറഞ്ഞ പോലെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഉണ്ടാവുക?
2: ഈ ഹെർണിയ എന്ന് പറയുന്നത് ഒരു ഭിത്തി തകർച്ച, അതായത് നമ്മുടെ അബ്ഡോമിനൽ വാൾ ഇന്റെ ഒരു ഡിഫക്റ്റ്. ഡിഫക്റ്റ് ഉണ്ടാവുന്നത് പല കാരണം കൊണ്ടുണ്ട്. നമ്മളിപ്പോ ഒരു ഭാരം എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ ചുമക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ ഇമ്പാക്ട് വരുന്ന എവിടെയാണ്? ഒന്ന് പൊക്കളുടെ ഭാഗം, പിന്നെ ഒന്ന് നമ്മുടെ ഇൻഗ്വനൽ റീജിയൻ എന്ന് പറയും, കടലകളുടെ റീജിയനിൽ. ഈ ഭാഗങ്ങളാണ് ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ്സ്. അപ്പം ഈ പോയിന്റുകളാണ് ഹെർണിയ വരാൻ ഏറ്റവും ചാൻസ് കൂടുതൽ. പിന്നുള്ളതെന്ന് പറഞ്ഞാല് സർജറി കഴിഞ്ഞിട്ടുള്ള ഓപ്പൺ സർജറീസ്, ഇപ്പം നമ്മളൊരു മുറിവുള്ള ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു വയറ് തുറന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ, ഇല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ, ഇതൊക്കെ ചെയ്തു കഴിയുമ്പം ആ ഭിത്തിയിൽ നമ്മളൊരു മുറിവുണ്ടാക്കുകയാണല്ലോ, അത് പിന്നെ നമ്മൾ തുന്നി. ആ തുന്നുന്നത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ പോലെ ആ ഭിത്തിയിൽ ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫിക്സേഷൻ വരില്ല, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് അത് യോജിക്കില്ല, ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിൽ കൂടെ ഈ പറഞ്ഞ പോലെ ഹെർണിയ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് ഇൻസിഷണൽ ഹെർണിയ എന്ന് അതിന് പറയും.
1: ഓക്കെ,
2: അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹെർണിയയുടെ കോസസ്. രണ്ടാമത്തെ, ഭയങ്കര സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക്, സ്മോക്ക് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ക്രോണിക് കോഫ് വരാം, ബ്രോങ്കൈറ്റിസ് വന്നിട്ട് ക്രോണിക് കോഫ് വരാം. ഇപ്പൊ ചുമച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഏത് നേരവും ആ പ്രഷർ പോയിന്റിൽ ഇങ്ങനെ തള്ളിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കാലക്രമേണ പോയി കഴിയുമ്പോൾ അത് അവിടെ ഒരു ഹെർണിയായി മാറും. അത് അവിടെ ഇൻഗ്വാനൽ റീജിയനിലാവാം, ഇല്ലെങ്കിൽ പൊക്കളുടെ അവിടെ ആവാം.
1: ഓക്കെ,
2: അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു കോസസ്. പിന്നെ ഈ ചിലരിൽ പ്രോസ്റ്റേറ്റിന്റെ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂത്രം തടസ്സം വരുമ്പം നമ്മളൊരു പ്രഷർ കൊടുക്കണം. ആ പ്രഷർ ഇതേപോലെ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ഇതേപോലെ ഈ പ്രഷർ റിലേറ്റ് ചെയ്യുന്നത് അംബ്ലിക്കസിലേക്കോ പൊക്കിലേക്കോ അല്ലെങ്കിൽ ഇൻഗ്വനൽ റീജിയനിലേക്കോ ആയിരിക്കും. ഇതിന്റെ പ്രോബ്ലം വരുന്നത് നമ്മൾ നിന്നിട്ട് ചുമക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹെർണിയ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും. നമ്മൾ കിടന്നു കഴിയുമ്പോൾ അത് കാണൂല, ചെറിയൊരു ഹോൾ.

0: പോലെ കാണുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എവിടെയാ കിടക്കുന്നത് വെച്ചാൽ, ഇപ്പൊ കുടല് ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നെന്ന് വിചാരിക്കുക, അത് ഉള്ളോട്ട് പോവാത്ത ഒരവസ്ഥ, തിരിച്ചു കയറി പോവാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അത് ബ്ലോക്ക് എന്ന് പറയും, ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. ഈ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുടലൊരു ട്യൂബ് പോലുള്ള ഒരു സാധനമല്ലേ, അതിൽ കൂടെ ഒരു സാധനം ഈ ഭാഗത്തു നിന്ന് വരുന്ന സാധനം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതേപോലെ ആഗിരണം ചെയ്ത് മലമായി വന്ന് അതിൽ കൂടെ ഇങ്ങനെ പാസ്സാവണല്ലോ. ഇത് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ കെട്ടിക്കിടക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഒരു എമർജൻസി ആയിട്ട് വരും. അത് അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഈ ഹേണിയയ്ക്ക് വരാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുള്ള സർജറി ചെയ്യുക. അനാറ്റമിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട്, അതായത് ഡിഫക്റ്റ് ആയതുകൊണ്ട് നമുക്ക് മെഡിസിൻ കഴിച്ചാലൊന്നും ചുരുങ്ങുന്ന ഒരു സാധനമല്ല. അപ്പം എല്ലാവരും പറയും നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽ അടുക്കും, അത് അടുക്കില്ല. അത് മസിൽ പിന്നെ വൺസ് ഇതായി കഴിഞ്ഞാൽ പിന്നെ അടുക്കില്ല. പിന്നെ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ഒന്നുകിൽ തുന്നുകയോ ഇല്ലെങ്കിൽ അതിന് വല വെച്ച് അടക്കുകയോ ചെയ്യണം.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

ഗാനോപകരത്തിലെടുത്ത ഗാനം ഒരു സിനിമാക്കാരൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതാമോഹനും ഹരിചരണും ചേർന്ന് ആലപിച്ചത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ബിജിപാലിൻ്റെ സംഗീതം.

0: ഗാനോപഹാരം ഇവിടെ സമാപിച്ചു.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
6: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം, തവനൂരിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം, കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിയിൽ കടലുണ്ടിപ്പുഴയിൽ നാമ്പ്രാണി തടയണ, ലോക ജനസംഖ്യാ ദിനം. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനം. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തിന് സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവെപ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതു മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയായി. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചതാണ് യോഗത്തിന്റെ പ്രധാന നേട്ടം. കേരളം സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിലും സ്ത്രീകൾക്കിടയിലെ സാമൂഹ്യ പുരോഗതിയുടെ കാര്യത്തിലും ഏറെ മുന്നിലാണെന്ന് യോഗത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. സംസ്ഥാനത്തെ മാതൃശിശു ആരോഗ്യ നിലവാരം വികസിത രാജ്യങ്ങളുടേതുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. കേരളത്തിലെ കുടുംബശ്രീ സംരംഭം ഉൾപ്പെടെ സ്ത്രീ മുന്നേറ്റ സംരംഭങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു.
8: And our maternal and child health outcomes are comparable to those of developed nations. These customs are not accidents. They are the result of decades of sustained public investment, education, health and social security investment, and of conviction that women's well-being is the foundation of all development. Kerala's proudest achievement, I believe, is in demonstrating women's collective power. Our Kudumbashree mission began in 1998 as a poverty eradication mission, as a program, is today one of the largest network in the world with over 48 lakhs Kudumbashree, and that is 4.8 million women organized into more than 3 lakh neighborhood groups. These women save together, borrow together and build together. They run nearly 2 lakh enterprises from farms and food units to IT services. They manage operations of Kochi Metro and Kochi Water Metro, on which many of you may travel during your stay in Kochi. The Kudumbashree model has inspired women's livelihood movements far beyond our borders, and it stands as living proof of this meeting's first panel theme, that skills and collective enterprise truly enable futures. Equally, Kerala has invested in women leadership at grassroots.
7: പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര പദ്ധതി പ്രകാരം മലപ്പുറം തവനൂരിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം യാഥാർത്ഥ്യമായി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും തപാൽ വകുപ്പിന്റെയും കീഴിൽ രാജ്യത്തെ 455-ാമത്തെയും കോഴിക്കോട് മേഖലാ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ 3-ാമത്തെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂരിൽ സ്ഥാപിച്ചത്. പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി.
9: പാസ്പോർട്ടിന്റെ വില വർധന എന്ന് പറയുന്നത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് അല്ലേ. നമുക്ക് 1950 കിട്ടിയിരുന്ന പച്ചക്കറിയുടെ വില എന്താണ്, ഇപ്പൊ എന്ത് കൊടുക്കണം അല്ലേ? അന്നത്തെ പച്ചക്കറിയുടെ മൂല്യം ഇന്ന്

0: പച്ചക്കറിക്കുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്, എത്രമാത്രം മൂല്യ തകർച്ചയുണ്ട് എന്ന് ചോദിക്കണം. സ്വർഗീയനായ ഇ അഹമ്മദ് സാഹിബിന്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് 2011 മറ്റോ ആണ് അദ്ദേഹം പൊന്നാനി വരെ ഗുരുവായൂർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന, റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പദ്ധതിയുമായി വന്ന് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം മരിക്കുമ്പോൾ ആ കണ്ണീരോടുകൂടി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അന്ന് ഫ്രീസ് ചെയ്ത് വെച്ച, 2014 മുമ്പ് ഫ്രീസ് ചെയ്ത ആ പ്രോജക്ട് നിങ്ങളുടെ അയൽക്കാരൻ MP ഡീഫ്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോ ഓപ്പൺ ആണ്. ഇത് കായംകുളത്ത് നിന്ന് ഒരു ലൈൻ ആലപ്പുഴയ്ക്ക് തിരിഞ്ഞ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തതുപോലെ ഒരു പാരലൽ ലൈൻ നമുക്ക് തിരൂർ കുറ്റിപ്പുറം തൃശൂർ, അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരൂർ പൊന്നാനി ഗുരുവായൂർ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിന്റെ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി ഇനി നിങ്ങളുടേതാണ്.
1: കോഴിക്കോട് മേഖലാ പാസ്പോർട്ട് ഓഫീസർ കെ അരുൺ മോഹൻ.
2: മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലുള്ള ആളുകൾക്ക്, അപ്ലിക്കൻസിന് കൂടുതൽ പാസ്പോർട്ട് സേവനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലും കാര്യക്ഷമമായിട്ടും നമുക്ക് കൊടുക്കാൻ ഈ ഒരു ഫെസിലിറ്റി മൂലം സാധിക്കും. ആദ്യം 50 അപേക്ഷകളാണ് ദിവസേന നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. അതിനുശേഷം അതൊരു 100 അപേക്ഷകരെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ ഈ ഫെസിലിറ്റിക്ക് മാറാൻ സാധിക്കുന്നു.
1: കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിക്ക് കീഴിൽ കടലുണ്ടിപ്പുഴയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നാംബ്രാണി തടയണ നാടിന് സമർപ്പിച്ചു. മലപ്പുറം നഗരസഭ 23 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ ലിറ്റർ വെള്ളം സംഭരിക്കാനാകും. 12 മീറ്റർ വീതിയിൽ യാന്ത്രികമായി പ്രവർത്തിപ്പിക്കുന്ന 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയിൽ 1 ഷട്ടറും 6 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റിന്റെ സ്ഥിരം തടയണയുമാണ് റെഗുലേറ്ററിന്റെ ഭാഗമായി നിർമ്മിച്ചത്. തടയണ നാടിന് സമർപ്പിച്ച് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി.
3: ഇതിന്റെ ഏരിയയിലുള്ള മുഴുവൻ കിണറ്റുകളെയും ആ സൈഡും മീസുകളും ഒക്കെ ഉള്ള സോഴ്സസിൽ മുഴുവൻ വെള്ളം ഉണ്ടാക്കും വേനൽക്കാലത്ത് പോലും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടിവെള്ള പ്രശ്നം ഈ നഗരസഭയിലെയും പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെയും ഒക്കെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ ഇത് വലിയൊരു പ്രോജക്റ്റാണ്. മാത്രമല്ല ഇത് സാമാന്യവും വലുതാണ്. കൗൺസിലിനെ തന്നെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം മലപ്പുറം നഗരസഭയുടെ സർവതോന്മുഖമായ ഒരു വികസനം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പൊതുമരാമത്ത് മന്ത്രി ഞാനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു യോഗം ഉണ്ടായി. ഈ മുനിസിപ്പാലിറ്റിക്ക് ഞാൻ ആദ്യം ചെയർമാനായ സന്ദർഭത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ഒരു മാസ്റ്റർ പ്ലാൻ ആദ്യമായി കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു മുനിസിപ്പാലിറ്റിയാണ്. എന്നിട്ട് അത് നോട്ടിഫൈ ചെയ്യുകയും ചെയ്യും. നമ്മൾ അത് ചെയ്തു തന്നു. വളരെ ഭാവനാപൂർവ്വം അന്ന് നല്ല ഒരു ആർക്കിടെക്ട് ഉണ്ടാക്കിയ ഒരു മാസ്റ്റർ പ്ലാനായിരുന്നു അത്. നമുക്ക് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഗവൺമെൻറ് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മലപ്പുറം നമുക്കറിയാം ഈ ജില്ലയുടെ ആസ്ഥാനം. മറ്റു തലസ്ഥാനങ്ങളെ പോലെ അത്ര അങ്ങ് വികസിച്ചിട്ടില്ല. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെൻറ് ഇതൊരു പ്രോജക്റ്റാക്കി എടുത്ത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. മലപ്പുറം ഒരു ഏറ്റവും വികസിത തലസ്ഥാന നഗരിയാക്കി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് എല്ലാ പ്ലാനും തയ്യാറാക്കുകയാണ്. നമ്മുടെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന കലക്ടർ ശ്രീ വിനോദ്, അദ്ദേഹത്തെ അതിനൊരു സ്പെഷ്യൽ ഓഫീസറാക്കി നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വെള്ളിയാഴ്ച മലപ്പുറം വിസിറ്റ് ചെയ്തിട്ടുണ്ട്.
1: ലോക ജനസംഖ്യാ ദിനം നാടെങ്ങും വിപുലമായി ആചരിച്ചു. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് അവബോധം പകരാനും ആരോഗ്യകരമായ പ്രസവം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് നിരവധി ബോധവൽക്കരണ പരിപാടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കിണാശ്ശേരി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം, കാലിക്കറ്റ് സൺറൈസ് റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഫൈസൽ ബാബു MLA.
4: പ്രസവങ്ങൾ തമ്മിൽ മതിയായ ഇടവേള അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും എന്നതാണ് ഈ വർഷം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. നമ്മൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ജനസംഖ്യയെ ഭാരമായി കണ്ട ഒരു കാലമുണ്ടായിരുന്നു, ബേർഡൻ ആയിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇന്ന് നമ്മളിപ്പോ ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് പറയാം, മനുഷ്യ വിഭവശേഷി എന്നാണ് പറയാം. ആ മനുഷ്യനെ വിഭവമായി കാണുന്ന ഒരു ലോകത്തും ഒരു കാലത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ നമ്മുടെ കോട്ടപ്പുറത്തെ ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. പ്രസവം ഇന്ന് ഒരു രോഗമായി മാറിയ ഒരു കാലമാണ്, ഒരു ഡിസീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രസവം ഒരു രോഗമല്ലല്ലോ, അത് രോഗമാകരുതല്ലോ. സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അതൊക്കെ ഒരു രോഗമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതിനെ പരിഹരിക്കാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾക്കാണ് സാധിക്കുക. അപ്പൊ നാച്ചുറലായി നടക്കേണ്ട ഒരു കാര്യം അത് അങ്ങനെ തന്നെ നടക്കണം എന്നതൊരു ഗവൺമെന്റ്

0: ഗവൺമെന്റിന്റെ കൂടി പോളിസിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോട്ടപ്പുറത്തെ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിനെ നമുക്ക് വേൾഡ് ക്ലാസ് ഒരു സെന്റർ ഓഫ് എക്സലൻസ് എന്ന രീതിയിൽ നമുക്ക് ആശുപത്രിയെ നമുക്ക് മാറ്റാൻ പറ്റും. ഏത് സാധാരണക്കാർക്കും പ്രസവ സമയത്ത് ബില്ലിന്റെ ഭാരമില്ലാതെ ആശുപത്രിയുടെ ചെലവിന്റെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അത് നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമായി ആശുപത്രിയെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നമ്മളും. അത് മന്ത്രിയോടൊക്കെ നമ്മൾ സംസാരിച്ചു. പ്രാഥമികമായ സൗകര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്തു വരികയാണ്. അതിന്റെ ആലോചന അതിന്റെ പ്രപ്പോസൽസ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.
1: മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ ടി സരിതകുമാരി.
2: നമ്മുടെ ലോകം നേരിട്ടുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു ജനസംഖ്യാ വർധനവ്. ഒരു ജനസംഖ്യാ വിസ്ഫോടനം എന്നുള്ള രീതിയിൽ വന്നപ്പോഴേക്കും 1987 നമ്മുടെ ജനസംഖ്യ 500 crore കവിഞ്ഞു. ആ ഒരു സമയത്ത് അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന്റെ പ്രാധാന്യം, കാര്യങ്ങളെല്ലാം ജനങ്ങളെയും ഒന്ന് അവബോധം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം. നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല, എല്ലാ വർഷവും ഈ ഒരു ആഴ്ച നമ്മൾ ജൂലൈ 11 to 18 വരെയുള്ള ആ ഒരു ആഴ്ച ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാരം അങ്ങനെ ആചരിക്കുകയാണ്. അന്ന് തൊട്ട് ഈ ഒരു വിഷയത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ജനസംഖ്യാ വിസ്ഫോടനം എന്നുള്ള ഒരു സംഭവം നമുക്കൊന്ന് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പൊ നമ്മുടെ ലോക ജനസംഖ്യ 820 crore കവിഞ്ഞിട്ടുണ്ട്. ഇടക്കാലം വരെയും നമ്മൾ കേട്ടിരുന്നത് ലോക ജനസംഖ്യയില് 1st place ഏത് രാജ്യത്തിനായിരുന്നു കുറച്ചു മുൻപ് വരെ? ചൈനയ്ക്കായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഇന്ത്യയാണ്. നമ്മളന്ന് 2nd place ഇപ്പൊ 1st place. അതൊരു നല്ല 1st place അല്ല. 1st place എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോ 147 crore ആയിട്ട് നമ്മൾ 1st place. 147 crore ജനങ്ങളുമായിട്ട് 1st place. 141 crore ചൈന 2nd place. അതിനുശേഷമുള്ള രാജ്യങ്ങളൊക്കെ 38 crore അത്രയൊക്കെ ഉള്ളൂ. അവര് നമ്മളെക്കാളും വലിയ ഭൂപ്രദേശം ഉള്ളവർക്ക് പോലും അത്രയും ജനസംഖ്യ കുറവാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒത്തിരി കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ പല പല കാരണങ്ങളുണ്ട്. കേരളത്തിലെ ജനസംഖ്യ വികസിത രാജ്യങ്ങളെ പോലെയാണ്, നമുക്ക് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ നിയന്ത്രണത്തെക്കാൾ പ്രാധാന്യം കുട്ടികൾ തമ്മിലുള്ള ഇടവേള, അതുവഴി അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ആരോഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്.
1: ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ അഫ്സൽ ദിനാചരണ സന്ദേശം നൽകി.
3: ഈ ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം പോപ്പുലേഷൻ നമ്പർ അല്ലെങ്കിൽ ജനങ്ങളുടെ എണ്ണമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന്റെ ആ ഒരു കാര്യത്തിൽ നിന്നും മാറി കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, 2 kids തമ്മിലുള്ള സ്പേസിംഗ്, അതുപോലെ തന്നെ കൗമാര വളർച്ച തുടങ്ങി ജനങ്ങളുടെ വിവിധമായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ജനസംഖ്യാ ദിനം അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കുന്നതാണ്. ഇതുപോലെയുള്ള ദിനാചരണങ്ങൾ നടത്തുമ്പോൾ ആ ദിനാചരണത്തിന്റെ സന്ദേശം ആരിലേക്ക് ാണ് എത്തേണ്ടത് അല്ലെങ്കിൽ അതിന്റെ കേൾവിക്കാരാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് നിങ്ങൾക്കറിയാം ഒരുപാട് ഗവൺമെന്റ് ഒരുപാട് ആരോഗ്യ പരിപാടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന് പറയുന്ന വിവ, എല്ലാവരുടെയും രക്തം പരിശോധിച്ച് അതിൽ ഹീമോഗ്ലോബിന്റെ അളവ് നോക്കുന്നുണ്ട്. അതുപോലെ അഡോളസെന്റ് ആർഷ് ക്ലിനിക്കുകളുണ്ട്, കൗമാര പ്രായക്കാരെ പ്രത്യേകം കെയർ ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള ക്ലിനിക്കുകൾ, അതുപോലെ ഗർഭിണികൾക്കും ഫാമിലി പ്ലാനിംഗ് കുടുംബാസൂത്രണമുള്ള ക്ലിനിക്കുകൾ, ഇതൊക്കെ വഴി ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത് ഗർഭിണിയാവുന്ന സമയം മുതൽ ആ കുഞ്ഞിന്റെ കൗമാര പ്രായം വരെ അതിനെ പിന്തുടർന്ന് അതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മുടെ സമൂഹത്തിനും അതുപോലെ ആ കുടുംബത്തിനും ആ കുട്ടിയും വളർച്ചയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുട്ടിയുടെ ജനനവും അടുത്ത കുട്ടിയുടെ ജനനവും തമ്മിലുള്ള സ്പേസിംഗ്. ആ സ്പേസിംഗ് വളരെ പ്രധാനപ്പെട്ടതാവാൻ കാരണം, എന്നാലേ നമുക്ക് ഒരു കുട്ടിയെ നന്നായി നോക്കി അതിന്റെ വളർച്ച ഉറപ്പുവരുത്താൻ മാത്രമേ അടുത്ത കുട്ടി അതുപോലെ തന്നെ വളരുള്ളൂ.
1: ജനസംഖ്യാ ദിനാചരണത്തിന്റെയും കുടുംബാസൂത്രണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദിവ്യ.
4: സംസ്ഥാനത്ത് അനാവശ്യ ഗർഭധാരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്താണ് കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീ ശാരീരികമായും മാനസികമായും തയ്യാറായിരിക്കുന്ന ഒരവസ്ഥയിൽ ഗർഭിണിയാകുന്നതാണ് ഏറ്റവും ഉചിതം. അതായത് പ്ലാൻ പ്രഗ്നൻസിയാണ് ഏറ്റവും ഉചിതം. എന്നാൽ എത്ര ദമ്പതിമാരാണ് പ്ലാൻ പ്രഗ്നൻസി ആയിരുന്നത്? ഒരു 30 to 50% മാത്രം. മറ്റൊരു കൂട്ടരാകട്ടെ ഗർഭിണിയായിപ്പോയി, ഇനി ഇത് തുടരാമെന്ന നിലപാടിൽ വരുന്നവരാണ്. മറ്റൊരു കൂട്ടർ എന്തു വന്നാലും ഈ ഗർഭം തുടരാൻ പറ്റില്ല, ഏതെങ്കിലും രീതിയിൽ ഇത് ആഘോഷനാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു വരുന്നവരാണ്. ഇവരനുഭവിക്കുന്ന ശാരീരിക മാനസിക സംഘർഷം അത് കുറച്ചൊന്നുമല്ല. ഈ ലോകത്ത് ഇത്രയധികം ഗർഭനിരോധന മാർഗങ്ങൾ ലഭ്യമാണെന്നിരിക്കെ എന്തിനാണ് ഈ അനാവശ്യ ശാരീരിക മാനസിക സംഘർഷത്തിന് വഴിയൊരുക്കുന്നത്? അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണോ അതോ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതാണോ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഒരു പ്രസവം കഴിഞ്ഞ് അടുത്തൊരു പ്രസവത്തിനിടയിൽ കുറഞ്ഞത് ഒരു 3 years ഗ്യാപ്പ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും അതുപോലെ കുടുംബഭദ്രതയ്ക്കും അത്യാവശ്യമാണ് എന്നതാണ്. പലർക്കും പല രീതിയിൽ തരത്തിലുള്ള ആശങ്കകളുള്ള ഒരു ടോപ്പിക്കാണ് ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച്. പല രീതിയിലുള്ള ഗർഭനിരോധന മാർഗങ്ങളുണ്ട്. സ്ത്രീയുടെ വയസ്സ്, ആരോഗ്യസ്ഥിതി, ഇനി കുട്ടി വേണോ വേണ്ടയോ

0: എന്ന അവരുടെ തീരുമാനം. ഇതിനെല്ലാം ആസ്പദമാക്കിയാണ് ഏത് രീതി വേണമെന്ന് തിരഞ്ഞെടുക്കുന്നത്. അതിലൊന്നാമത്തേത് നാച്ചുറൽ മെത്തേഡ് അഥവാ സ്വാഭാവികമായ രീതി. അതിൽ വരുന്നതാണ് മരുന്നുകളോ ഉപകരണങ്ങളോ ഉപയോഗിക്കാതെ ശരീരത്തിലെ ഹോർമോണിന്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുന്ന രീതി. രണ്ടാമത്തേതായ രീതി എന്ന് പറഞ്ഞാൽ താൽക്കാലിക മെത്തേഡ്. ഇതിൽ കോണ്ടംസ്, ദിവസേന കഴിക്കുന്ന ഗുളികകൾ, ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന കോപ്പർ ടീ, ഇംപ്ലാന്റ്സ്, ഇഞ്ചക്ഷൻ ഇതെല്ലാം വരും. കുടുംബം പൂർണ്ണമാക്കിയ ദമ്പതികൾക്ക് സ്ഥിര രീതി അതായത് പെർമനന്റ് മെത്തേഡ്സ്, സ്ത്രീകളിൽ പ്രസവം നിർത്തുന്ന ഓപ്പറേഷനും പുരുഷന്മാരിൽ NSV നോൺ സ്കാൽപ്പൽ വാസക്ടമി എന്ന പ്രൊസീജിയറുമാണ് ഇതിനായി നമ്മൾ ചെയ്യുന്നത്. കുടുംബാസൂത്രണം സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, പുരുഷന്മാർക്കും ഇതിൽ സജീവ പങ്കാളിത്തം വഹിക്കാം. എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഇതെല്ലാം സൗജന്യമായി ലഭിക്കുന്നതുമാണ്. ഈ ലോക ജനസംഖ്യ ദിനത്തിൽ ആരോഗ്യപരമായ കുടുംബത്തിനും ആരോഗ്യകരമായ സമൂഹത്തിനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
1: വാർത്താ തരങ്ങിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് BK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരങ്ങിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.

അടുത്ത ഗാനം എഴുപുന്ന തലകനിൽ നിന്നും ഗിരീഷ് പുത്തഞ്ചേരി വരിച്ച വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം, ആലാപനം യേശുദാസ്.

FM പ്രധാന വാർത്തകൾ. വിയറ്റ്നാമിലെ ഫുക്വാക് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം ചർച്ച നടത്തും. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച് സ്വകാര്യ ബസുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ചർച്ച. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് 2 പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ S. ലക്ഷ്മി നാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായി വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഓണാഘോഷവേളയിലെ കേരളത്തിലെ തിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി 11.

0: 1 മണിക്ക്.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കേൾക്കാം അമ്പിളി എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവൻ ആലപിച്ച ഗാനം. വിനായക ശശികുമാറിൻ്റെ വരികൾക്ക് വിഷ്ണു വിജയുടെ സംഗീതം.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. വിയറ്റ്നാമിലെ ഫുക്കോക്ക് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9:30 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘദീക്ഷണത്തോടു കൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കൊമേഴ്സ് സിഇഒ, ICEX സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17 തീയതികളിൽ ഫിൻലാൻഡ് സന്ദർശിക്കുന്ന പീയൂഷ് ഗോയൽ ഇന്ത്യ ഫിൻലാൻഡ് ബിസിനസ് റൗണ്ട് ടേബിൾ യോഗത്തിലും പങ്കെടുക്കും. മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യവ്യാപക നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിയുടെ അടുത്ത ഘട്ടത്തിന് യുവജനകാര്യ കായിക മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിന് മേരാ യുവഭാരത് പോർട്ടലിൽ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. നൃത്തം, സംഗീതം, റീൽസ്, ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലം പോയട്രി എന്നിങ്ങനെ 5 സർഗാത്മക വിഭാഗങ്ങളിലായാണ് മേരാ യുവഭാരത് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 15 മുതൽ 29 വരെ പ്രായക്കാരായ യുവാക്കൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിലോ സൃഷ്ടികൾ സമർപ്പിക്കാം. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങൾ നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗവൺമെന്റിന് കോടതി അല്പം സ്വാതന്ത്ര്യം നൽകണമെന്ന അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചതെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയോട് ബഹുമാനക്കുറവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിലായതിനാൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നില്ലെന്നും ഇതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിന് കാരണമെന്നും

മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കും ബസ് ചാർജും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മന്ത്രി എ പി അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർഗോഡ് അല്പസമയത്തിനകം തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കളക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എസ് ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. കേരളത്തിലെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നതായാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വരെ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എണ്ണ വിപണന കമ്പനികൾ വിതരണം ചെയ്യുന്ന E20 പെട്രോൾ BIS നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ, പെട്രോൾ എന്നിവ പൂർണ്ണമായും കലരുന്നവയാണെന്നും ഇന്ധനം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ വേർപെടുകയോ പാളികൾ രൂപപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ആദ്യ ആളില്ല ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാ പേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800117800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസ് പ്രതിയായ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. ഇതോടെയാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി 1-ാമതെത്തി. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. നിതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി പരപ്പ ബ്ലോക്കിലെ 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് തയ്യാറായി. നിലവിൽ 7 ആരോഗ്യ കേന്ദ്രങ്ങൾ NQAS നിലവാരത്തിലേതാണ്. 44 കേന്ദ്രങ്ങളെ ഈ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്.

0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുക. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ 72 വാർഡിൽ അംഗനവാടിക്ക് സമീപത്തെ മാലിന്യം നീക്കം ചെയ്തത് രേഖാമൂലം വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ജൂലൈ 23 റെസ്റ്റ് ഹൗസിലെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺ ഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. PN പണിക്കർ അനുസ്മരണ വായനാദിന വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് BM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. PN പണിക്കർ ഫൗണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും കാൻഫോർഡും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 52 സ്കൂളുകളിൽ നിന്നും 83 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ കൂത്താളി VHSS വിദ്യാർത്ഥി ഗൗതം എസ് നാരായണൻ 1, എളേറ്റിൽ MJHS വിദ്യാർത്ഥി അമിൽ ഫയാസ് 2 സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാതല മത്സരത്തിലെ വിജയികൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. സംസ്ഥാനതല വിജയിക്ക് 1,00,000 രൂപയാണ് സമ്മാനത്തുക. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിനും ജില്ലയിലെ കോൺഗ്രസിൻ്റെ MLA മാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 11:30 കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: ആർക്കും മുന്നിനും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ആകാശവാണി 103.6 റിയൽ FM-ൽ ഇപ്പോൾ പ്രേമം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം കേൾക്കാം. ശബരീഷ് വർമ്മയുടെ വരികൾക്ക് രാജേഷ് മുരുകേശന്റെ സംഗീതം. പാടിയത് വിജയ് യേശുദാസ്.

0: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവും ഉണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645000 32.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്: സ്വർണം ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 13,100 രൂപ, പവന് 1,040 രൂപ കുറഞ്ഞ് 1,04,800 രൂപ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
9: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. ഇന്നത്തെ പ്രിയ ഗീതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് 11 മണി വരെ സമയമുണ്ട്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. 0495 എന്ന കോഡ് നമ്പറിൽ 2366174, മറ്റൊരു നമ്പർ 2366176, മൊബൈൽ നമ്പർ 9447444800. ഇന്നത്തെ പ്രിയ ഗീതത്തിലെ ആദ്യ ഗാനം ആസ്വദിക്കാം. മാലിക് എന്ന ചിത്രത്തിനു വേണ്ടി ഹിദ ചോക്കാട്, ഇമാം മജ്ബൂർ, സിനാൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. അൻവർ അലിയുടെ വരികൾക്ക് സുഷീൻ ശ്യാമിൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പൊന്നാനിയിൽ നിന്നും മക്ബൂൽ.

0: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
0: വല്ലതും ബാക്കിയുണ്ടോ?
2: ആ
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
2: ഒന്നുകൂടി
0: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി.
0: എന്നാ വേഗം വിട്ടോ. ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: പ്രിയ ഗീതത്തിൽ അടുത്തതായി ആസ്വദിക്കാം വയനാട് മേപ്പാടിയിൽ നിന്നും നിരഞ്ജന ആവശ്യപ്പെട്ട ഗാനം. മകൾക്ക് എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾക്ക് രമേശ് നാരായണന്റെ സംഗീതം.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പാലിയാട്ട് നിന്നും ശ്രീധരൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പ്രിയഗീതത്തിൽ അടുത്തതായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി ആലപിച്ചത്. ബിജു തിരുമലയുടെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി. ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: ഇന്നത്തെ പ്രിയ ഗീതം ഇവിടെ സമാപിക്കുകയാണ്. പ്രിയ ഗീതത്തിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച എല്ലാവർക്കും ആകാശവാണിയുടെ സ്നേഹം അറിയിക്കുന്നു.
7: FM പ്രധാന വാർത്തകൾ. ലക്നൗ കാൺപൂർ എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ഇന്ന്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്നാണ് ഉച്ചയ്ക്ക് ഹൈവേ ഉദ്ഘാടനം ചെയ്യുക. LDF ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതടക്കം കാര്യങ്ങൾ 3-അംഗ IAS ഉദ്യോഗസ്ഥതല കമ്മിറ്റി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് അതിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീനും പങ്കെടുക്കും. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എസ് ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ ആർ സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. തൃശൂർ പഴഞ്ഞിയിൽ 4-അംഗ കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യാ ശ്രമത്തിൽ പിതാവും മകളും മരിച്ചു. അമ്മയെയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
8: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

തത്സമയ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440 9400224440. കൊട്ടപ്പുറത്ത് നിന്നും സജീവ് ആവശ്യപ്പെട്ട ഗാനമാണ് യുവ ചോയ്സിൽ ഇന്നാദ്യം വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

0: സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 10ാം ക്ലാസ്സാണ് യോഗ്യത. ഉയർന്ന പ്രായപരിധിയില്ല. app.srccc.in/register എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15ാണ്. വിശദവിവരങ്ങൾക്ക് കാട്ടിക്കുളം ശ്രീ പ്രണവം യോഗ്യ വിദ്യാപീഠം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഫോൺ നമ്പർ 9495741785 9037774722 അല്ലെങ്കിൽ മാനന്തവാടി സമഗ്ര യോഗ ആൻഡ് മെഡിറ്റേഷൻ സെന്റർ ഫോൺ നമ്പർ 9388461156 എന്നിവയുമായി ബന്ധപ്പെടാം.
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
2: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
0: യുവ ചോയ്സിൽ ഇനി ചെട്ടിപ്പടിയിൽ നിന്നും നജ്മത് ഹസ്കർ ആവശ്യപ്പെട്ട ഗാനമാണ്. ബിച്ചു തിരുമല എഴുതി, SP വെങ്കിടേഷ് ഈണം നൽകി, MG ശ്രീകുമാർ പാടിയത്. ചിത്രം കിലുക്കം.

0: ദേശീയാരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പറുകൾ ഇതൊക്കെയാണ്: 0483273031 9846700711.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
0: യുവ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാടാമ്പുഴയിൽ നിന്നും ലളിത, സൂര്യ, ശ്രീജിത്ത് എന്നിവരാണ്. ദളപതി എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും പാടിയത്.

0: മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി മറ്റന്നാൾ രാവിലെ 10 ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ ഇന്ന് വൈകിട്ട് 4 പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് 0493322632 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം.
1: മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുന്നുംപുറത്ത് നിന്ന് വാസു, മല്ലിക എന്നിവർക്ക് വേണ്ടി സജിനി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സീതാരാമം എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയത്.

0: 2026-27 അധ്യയന വർഷത്തിൽ പ്ലസ് വൺ, ITI, ഡിഗ്രി, PG, TTC, പോളിടെക്നിക് എന്നീ കോഴ്സുകളിലേക്ക് ഒന്നാം വർഷ പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ നിലമ്പൂർ ITDP ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായ്ക്ക, അറനാടൻ, ചോലനായ്ക്ക സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. അപേക്ഷകർ 2026-27 വർഷം മെറിറ്റ് റിസർവേഷൻ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. SSLC മാർക്ക് ലിസ്റ്റ്, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, നിലവിൽ പ്രവേശനം നേടിയ സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അർഹരായ വിദ്യാർത്ഥികൾ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് 1 മാസത്തിനകം ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ, അതായത് നിലമ്പൂർ, എടവണ്ണ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ എന്നീ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും നിലമ്പൂർ ITDP പ്രോജക്ട് ഓഫീസിലും ലഭ്യമാണ്. നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ ഫോൺ നമ്പർ 9496070368, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഫോൺ നമ്പർ 9496070369, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് 9496070400, ITDP ഓഫീസ് നിലമ്പൂർ ഫോൺ നമ്പർ 0493122315.
1: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക

0: ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002, 9645000032.
2: തേരാമ്പ്രയിൽ നിന്നും ഇന്ദിര രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചങ്ങാതിപ്പൂച്ച എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയത്.

തത്സമ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവ ചോയ്സിലേക്ക് ഇഷ്ടഗാനങ്ങൾക്കായി മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9400224440 ഈ നമ്പറിലേക്കാണ് വാട്സപ്പ് മെസ്സേജുകൾ അയക്കേണ്ടത്. ഇന്ന് 10-ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന അദാന് വേണ്ടി ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയശങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന ചിത്രത്തിനു വേണ്ടി നേഹ വേണുഗോപാൽ പാടിയത്.

0: മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 25. അപേക്ഷ അയക്കേണ്ട വിലാസം ഇതാണ്: പ്രോജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 676505. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം ഫോൺ നമ്പർ 04832735594.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
0: പൈമ്പ്രയിൽ നിന്നും രതി സുരേഷ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ജെന്റിൽമെൻ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി SPBയും സുജാതയും പാടിയത്. രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: നാദാപുരത്തു നിന്നും അമൃത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിന് വേണ്ടി BR പ്രസാദ് എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, MG ശ്രീകുമാറും സുജാതയും പാടിയത്.

കൊമ്മേരി കരുണ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും ചന്ദ്രൻ, അനിൽകുമാർ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് യുവ ചോയ്സിൽ ഇനി. ദേവദാസി എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പെഴുതി സലിൽ ചൗധരി ഈണം നൽകി യേശുദാസ് പാടിയത്.

തത്സമയ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സ് ഇനി വൈകിട്ട് 3 മണിക്ക് കേൾക്കാം. FM പ്രധാന വാർത്തകൾ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കൊന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി പിന്നീട് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് അല്പസമയത്തിനകം തുടക്കമാകും. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 24 വരെ സമർപ്പിക്കാം. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജിനീഷും ജില്ലയിലെ കോൺഗ്രസിന്റെ MLA ജില്ലാ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് സ്വീകരണം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലായിരുന്നു പരിപാടി. പാലാ നഗരസഭാധ്യക്ഷ ദിയാബിനു പുളിക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഈ മാസം 21 ചർച്ച ചെയ്യും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി നഗരസഭയിൽ നാളെ മുതൽ 4 ദിവസം കൌൺസിൽ യോഗം വിളിച്ച് ചേർത്തിട്ടുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,4800 രൂപയായി. ഗ്രാമിന് 13,100 രൂപ. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കം ചെന്ന റബ്ബർ മരത്തിന് ചികിത്സ. വൃക്ഷത്തിന്റെ ആരോഗ്യസ്ഥിതി, ചിതൽ, ഫംഗസ് രോഗബാധയുടെ വ്യാപ്തി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തി പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമാണ് മരത്തിന് ചികിത്സ നൽകാൻ മ്യൂസിയം അധികൃതർ തീരുമാനിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ക്യുറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മഞ്ഞിൽ മായം സായം കാലം.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ് ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ രാത്രി വിമാനമാർഗം മുംബൈയിലെത്തിക്കും. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. കെ എസ് ആർ ടി സിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കും ബസ് ചാർജും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗവൺമെന്റിന് കോടതി അല്പം സ്വാതന്ത്ര്യം നൽകണമെന്ന അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചതെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയോട് ബഹുമാനക്കുറവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിലായതിനാൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നില്ലെന്നും ഇതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിന് കാരണം െന്നും മുരളീധരൻ അറിയിച്ചു. മന്ത്രി എ പി അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് അല്പസമയത്തിനകം തുടക്കമാകും. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. നെന്മാറ പോത്തുണ്ടി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2025 ജനുവരി 27-നായിരുന്നു സംഭവം. അയോധ്യ രാമക്ഷേത്ര കാണിക്ക മോഷണ വിഷയത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും വേണുഗോപാൽ അറിയിച്ചു. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് ഉചിത സമയത്ത് ഉചിത തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി മുദ്രയോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്ര പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എണ്ണ വിപണന കമ്പനികൾ വിതരണം ചെയ്യുന്ന E20 പെട്രോൾ BIS നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ, പെട്രോൾ എന്നിവ പൂർണ്ണമായും കലരുന്നവയാണെന്നും ഇന്ധനം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ വേർപെടുകയോ പാളികൾ രൂപപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യവ്യാപക നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിയുടെ അടുത്ത ഘട്ടത്തിന് യുവജന കാര്യ കായിക മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിന് മേരാ യുവഭാരത് പോർട്ടലിൽ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. നൃത്തം, സംഗീതം, റീൽസ്, ഹ്രസ്വചിത്രം, തെരുവുനാടകം, സ്ലാം പോയട്രി എന്നിങ്ങനെ 5 സർഗാത്മക വിഭാഗങ്ങളിലായാണ് മേരാ യുവഭാരത് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 336-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-117-800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. വിമാനയാത്രാ കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എസ് ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. കേരളത്തിലെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നതായാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിയറ്റ്നാമിലെ ഫുക്വാക് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9:30 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും രാത്രി കൊട്ടാരക്കരയിലെത്തിക്കും. പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഏറ്റെടുത്തു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അടുത്തിടെ US നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമാണിതെന്നും IRGC അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റ് വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിയോജകമണ്ഡലം MLA TO മോഹനന്റെ ഓഫീസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. K സുധാകരൻ MP, മേയർ P ഇന്ദിര എന്നിവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ R സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായി വില്ലൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. ഇതോടെയാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പാലാ നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷമായ LDF നൽകിയ അവിശ്വാസ പ്രമേയം ഈ മാസം 21 ചർച്ച ചെയ്യും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി നഗരസഭയിൽ 4 മുതൽ 4 ദിവസം കൌൺസിൽ യോഗം നഗരസഭാധ്യക്ഷ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. കുന്നംകുളം പഴഞ്ഞിയിൽ 4 കുടുംബത്തിലെ പിതാവും മകളും മരിച്ച നിലയിൽ. മാടക്കാപ്പറമ്പിൽ സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യയെയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആത്മഹത്യാ ശ്രമമാണെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുക. PN പണിക്കർ അനുസ്മരണ വായനാ ദിന വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. PN പണിക്കർ ഫൌണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും കാൻഫഡും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. സ്വർണവില കുറഞ്ഞു. പവന് 1040 രൂപ താഴ്ന്ന് 1,04,800 രൂപയായി. ഗ്രാമിന് 13,100 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ രാത്രി വിമാനമാർഗം മുംബൈയിലെത്തിക്കും.
ലോക

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറോക്ക്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

FM പ്രധാന വാർത്തകൾ. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുത്തു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അടുത്തിടെ US നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമാണിതെന്നും IRGC അറിയിച്ചു. രാജ്യത്തെ സ്വയം പര്യാപ്ത ജല മാനേജ്മെന്റിന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പഞ്ചായത്ത്രാജ് മന്ത്രാലയ സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിച്ച ദേശീയതല മാസ്റ്റർ ട്രെയിനേഴ്സ് പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി കെ മുരളീധരൻ വടകര ടൌൺഹാളിൽ ഉച്ചയ്ക്ക് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായം വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസും മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് ഉചിത സമയത്ത് തീരുമാനം ഉണ്ടാകുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ നിയോജകമണ്ഡലം MLA TO മോഹനന്റെ ഓഫീസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കെ സുധാകരൻ MP, മേയർ P ഇന്ദിര എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട്ട് ബ്രൌൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. മുഹമ്മദ് അയാത്തുൽ എന്നയാളെ 19 ഗ്രാമിലധികം ബ്രൌൺ ഷുഗറുമായി ഡാൻസാഫും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്നാണ് പിടികൂടിയത്. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിന് പേര് ക്ഷണിച്ചു. ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്ത ചുണ്ടൻ വള്ളം തുഴഞ്ഞു നീങ്ങുന്ന വേഴാമ്പലിനാണ് പേര് നിർദ്ദേശിക്കേണ്ടത്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി വാട്സപ്പിലൊരു ഹായ് ഇടാം, തിരിച്ചു വിളിക്കാം 9400024440. ഇതാണ് നമ്പർ 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്, തിരിച്ചു വിളിക്കാം. ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ നിന്നാണ് നമ്മുടെ ആദ്യ ഗാനം. രഞ്ജിത് ഗോവിന്ദ് പാടിയ ഈ പാട്ട് കേട്ടതിന് ശേഷം കോളുകളിലേക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിൽ ഒരു ഹൈട്ടാൽ മതി. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400024440. ഹലോ, നമസ്കാരം.
1: നമസ്കാരം
0: സാറേ. ശാന്താ രമേഷ് മൂഴിക്കൽ.
1: ചെറുവറ്റ
0: കൂടെ ചേർക്കണം. മൂഴിക്കൽ വേറെ, ചെറുവറ്റ വേറെ. പാലത്തിന് അപ്പുറോ ഇപ്പുറോ
1: അതാണ് ചെറുവറ്റ എന്ന് പറയുമ്പോ അത് ഇയാള് അറിയില്ലല്ലോ. മൂഴിക്കലാകുമ്പോ
0: എന്തൊക്കെയാണ് വിശേഷം?
1: എങ്ങനെ പോണ്? രണ്ട് മക്കളുണ്ട്, ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. മക്കളെ രണ്ടാളും.
0: കേരളത്തിൽ എല്ലാ വീടുകളിലെയും പോലെ ഏതാണ്ട് അമ്മയും അച്ഛനും മാത്രം.
1: അതെ അതെ അതെ.
0: അവരൊക്കെ നാട്ടിലുണ്ടോ അതോ ഇത് പുറത്തെങ്ങാനാണോ?
1: ഓ, വരലുണ്ട് സാറേ, ആഴ്ച കാഴ്ചക്ക് വരും.
0: ആ ശരി. ഇവിടെ ഇതിപ്പോ ശാന്തേജ് പറഞ്ഞ കേട്ടാ തോന്നുന്നു ഞാനൊരു സർവജ്ഞനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എല്ലാ
1: ആയിക്കോട്ടെ
0: ആയിക്കോട്ടെ, സന്തോഷം സന്തോഷം.
1: സാറ് ഇങ്ങനെ പറയുന്നത് നോക്കുമ്പോ അതൊക്കെ ഒരു ആസ്വദിക്കാനുള്ള ഒരു കരുതണ്ട്. അതുകൊണ്ടാ വിളിക്കാനും മോഹമുണ്ട്. പക്ഷെ സാറ് പറയുന്നൊക്കെ ഇങ്ങനെ കേക്കിട്ട് ആസ്വദിക്കാനും ഒരു
0: സന്തോഷം താല്പര്യമുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. ഹസ്ബൻഡിന്റെ പേരെന്താ? രമേഷ്.
1: രമേഷ്
0: ഉണ്ടോ?
1: ഊണിന്റെ
0: കാര്യം രണ്ട് വാക്ക് പറയാം.
1: മീൻകറിന്റെ, മീൻ പൊരിച്ചതിന്റെ, ഉണ്ടാക്കിയതിന്റെ. സാറ് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ കേക്കലുണ്ട്.
0: അതെ, അഥവാ വിളിച്ച് ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചു അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശാന്തേച്ചി എല്ലാ ഒരുക്കവും റെഡിയാണ്. എല്ലാ അറേഞ്ച്മെന്റ്സും റെഡിയാണ്. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഉത്സാഹമുള്ള കാര്യമാണ്. ഏത് പാട്ടൊക്കെ? സന്തോഷം കേട്ടോ. പാട്ട്
1: ഏത് വെച്ചാലും വിരോധമില്ല, ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാലും. എനിക്ക് പാട്ടിനോട് ഇഷ്ടമാണ് സാറേ.
0: എന്നാ ശരി, ഒരു പാട്ട് വെക്കാം, കാഴ്ചയിൽ ഒരു പാട്ട് വെക്കാം.
1: ആയിക്കോട്ടെ
0: കുഞ്ഞ്, ആ നിനക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ രമേശേട്ടനോട് പറയൂ കേട്ടോ, മക്കളോടും. ഓക്കെ,
1: രമേശേട്ടൻ്റെ കൂടെ ഇരിക്കണ്ട, ഇപ്പൊ പോയി വന്നതാ, ടൗണിൽ പോയി വന്നതാ.
0: ഓക്കെ, എന്നാ. ഓ, വെൽക്കം വെൽക്കം വെൽക്കം.
1: വലിയ ഉപകാരം.
0: ഓ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ആ നമസ്കാരം നമസ്കാരം.
0: ഗംഗാധരൻ മാസ്റ്റർ ആണ് അല്ലേ? വെട്ടം.
1: അതെ അതെ.
0: എന്താണ് മാഷെ വിശേഷങ്ങളൊക്കെ? മാഷെ ഇപ്പൊ സെർവ് ചെയ്യുന്നുണ്ടോ അതോ റിട്ടയർ ചെയ്തോ?
1: ഞാൻ കഴിഞ്ഞ April 30 റിട്ടയർ ചെയ്തു.
0: ഈ ജസ്റ്റ് ഇപ്പോ?
1: അതെ അതെ അതെ അതെ.
0: ഓ, അപ്പൊ മാസങ്ങളായിട്ട്, ഏപ്രിൽ മെയ് ജൂൺ രണ്ടു മാസം കഴിഞ്ഞിട്ടുള്ളൂ.
1: അതെ അതെ.
0: അപ്പോ മാഷ്ക്ക് അതായിട്ട് ഒരു അഡ്ജസ്റ്റ്. എവിടെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നേ?
1: ഞാൻ പഠിച്ച സ്കൂൾ തന്നെ, തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി.
0: ഓ ആ ശരി, അതൊരു റയർ അനുഭവം കൂടി ആയിരിക്കും അല്ലേ? പഠിച്ചടുത്ത് തന്നെ അധ്യാപകനായി വരുന്നു.
1: ജില്ലയില് കുറെ 13 വർഷം പാലക്കാടായിരുന്നു.
0: അതെയോ? പിന്നെ വന്നത് അങ്ങോട്ട് അല്ലേ?
1: പിന്നെ ട്രാൻസ്ഫർ വാങ്ങിച്ച് ഇവിടെ വന്നു. ഇവിടെ ഒരു 17-18 കൊല്ലം ഇവിടെ വർക്ക് ചെയ്തു.
0: ഓ, ഒരു ലോങ് കരിയർ ആണല്ലോ.
1: അതെ അതെ.
0: വളരെ യങ് ആയിട്ട് സർവീസിൽ കയറാൻ പറ്റി. അതെ, അപ്പൊ നല്ല ഒരു 3 പതിറ്റാണ്ടിലേറെ കുട്ടികളോടൊപ്പം ഇരുന്നു. അപ്പൊ ഒരു പ്രദേശത്തുള്ള അധ്യാപകൻ തന്നെ അവിടെ തന്നെ ടീച്ചറായിട്ട് വരുമ്പോ കുറെ കാര്യങ്ങളെ കുടുംബങ്ങളെയും വീട്ടുകാരെയും ഒക്കെ അറിയുകയും ചെയ്യും അല്ലേ?
1: തീർച്ചയായും.
0: എക്സ്പീരിയൻസ് നന്നായിരുന്നിരിക്കുമല്ലോ അല്ലേ?
1: അതെ അതെ, നല്ല അനുഭവങ്ങൾ തന്നെയുള്ളത്.
0: ഇപ്പൊ ക്ലാസ് റൂം മിസ് ചെയ്യുന്നുണ്ടോ?
1: അല്ലാതെ മിസ് ചെയ്യുന്നു.
0: 30 കൊല്ലം പഠിപ്പിച്ച ഒരാളോട് അങ്ങനെ ചോദിക്കുന്നതില്.

0: മാത്രല്ല, ഞാനൊരു 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വെള്ളിമാട് കുന്നൊരു ഒബ്സർവേഷൻ ഹോം ഉണ്ട്,
1: നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോഷ്യൽ വെൽഫെയറിന്റെ.
0: അതിലാണ് എനിക്ക് ആദ്യം സ്പെഷ്യൽ ടീച്ചറായിട്ടാണ് ആദ്യം ജോലി കിട്ടിയത്.
1: അപ്പോ അവിടെയും ഉണ്ടായി കുറെ കാലം പഠിപ്പിക്കുന്നത്,
0: 3 വർഷത്തിന്റെ അടുത്ത്.
1: എന്നിട്ടാണ് പിന്നെ സ്കൂൾ റെഗുലർ മറ്റേ സ്കൂളിലേക്ക് മാറിയത്.
0: ആ സാധാരണ സ്കൂൾ, മറ്റേ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അത് അത്ര ഒരു സുഖം പോരാന്ന് തോന്നി. പിന്നെ പി എസ് സി ഇവിടെ കിട്ടിയപ്പോ ഇങ്ങോട്ട്
1: എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. കോഴിക്കോട് അവിടുത്തെ കുട്ടികളൊക്കെ ഞങ്ങൾക്കറിയാം, നമ്മുടെ ഇവിടെ വെള്ളിമാടുകുന്നാണല്ലോ, അതിപ്പോ സോഷ്യൽ
0: വെൽഫെയർ
1: കോംപ്ലക്സ് ആയിട്ടൊക്കെ മാറി. ഇപ്പൊ അത്
0: വലിയ കോംപ്ലക്സിൽ അതിലൊരു ഒരു സ്ഥാപനം വിഭാഗം.

0: സ്റ്റഡി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതത്ര ഒരു സുഖം പോരാൻ തോന്നി. പിന്നെ പി എസ് സി ഇവിടെ കിട്ടിയപ്പോ
1: എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. കോഴിക്കോട് അവിടുത്തെ കുട്ടികളൊക്കെ ഞങ്ങൾക്കറിയാം, നമ്മുടെ ഇവിടെ വെളിമാടുന്നാണല്ലോ, അതിപ്പോ സോഷ്യൽ വെൽഫെയർ വലിയൊരു കോംപ്ലക്സ് ആയിട്ടൊക്കെ മാറി. ഇപ്പൊ അത്
0: വലിയ കോംപ്ലക്സിൽ അതിലൊരു
1: വിഭാഗമാണ്. അതെ അതെ, മുമ്പ് അധികം സ്ഥാപനങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല അല്ലേ, മാഷ് പഠിപ്പിക്കുമ്പോഴൊക്കെ?
0: ഞാനന്നില്ല, അവിടെ ഒബ്സർവേഷൻ ഹോം ഉണ്ട്, പിന്നെ സ്ത്രീകൾക്കായിട്ടുള്ള രണ്ടു മൂന്ന്
1: ട്രാൻസിറ്റ് ഹോം പോലെയൊക്കെ ഉള്ളേ.
0: അതെ അതെ.
1: അപ്പോ എന്താണ് മാഷ വിശേഷം? നമ്മളെ മാഷ ആവശ്യപ്പെട്ടത് ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു പാട്ടാണല്ലേ. നമ്മളെ ഖദീജയിലെ കരളിൽ വിരിഞ്ഞ റോജ.
0: അതെ, കരളിൽ വിരിഞ്ഞ റോജ മലർന്നുള്ള പാട്ട്,
1: യൂസഫ് അലി എം എസ് ബാബുരാജ് ടീമിന്റെ.
0: ഓക്കെ,
1: എന്തായാലും മാഷ
0: ജാനകിയമ്മ ഒരുപാട് ഇഷ്ടമാണ്, റേഡിയോ ഒരുപാട് ഇഷ്ടമാണ്.
1: അതെ,
0: പ്രത്യേകിച്ച് റിയൽ എഫ് എമ്മിന്റെ.
1: ഓ, വളരെ സന്തോഷം.
0: സാറിന്റെ അവതരണം, എല്ലാവരും നല്ല അവതരണമാണ്.
1: ഓക്കെ, താങ്ക് യു.
0: ശബ്ദം ഒരു പ്രത്യേക ഒരു ആകർഷണീയത ഉള്ള ശബ്ദമാണ്.
1: ആയിക്കോട്ടെ, സന്തോഷം. എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ പാട്ട്, ജാനകിയമ്മയുടെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് എത്ര വലിയ ഒരു മഹാപ്രതിഭയായിരുന്നു.
0: വൈവിധ്യങ്ങൾ ശബ്ദത്തില്,
1: അതെ, അതിന്റെയൊക്കെ
0: ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഗായിക എന്നുള്ള നിലയിൽ അവരുടെ സിംപ്ലിസിറ്റി ഉണ്ടല്ലോ, മനുഷ്യസ്ത്രീ എന്ന നിലയിലുള്ള സിംപ്ലിസിറ്റി, എല്ലാറ്റിലും വേഷത്തിലും നടപ്പിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ ഉള്ള ആ എളിമ.
1: അത് അനന്യം, അനന്യം, പ്രത്യേകിച്ച് കലാമേഖലയിലൊക്കെ നമ്മൾ പറയുമ്പോൾ അനന്യം എന്ന് തന്നെ പറയേണ്ടതുണ്ട്.
0: അത് തന്നെ അനന്യം, അനന്വയ ചാരുത, അനന്വയം എന്നും പറയാം, മറ്റൊന്നിനോട് ഉപമിക്കാൻ
1: കഴിയാത്ത. അതൊക്കെ കാണുമ്പോ നമ്മളെ സാധാരണ മനുഷ്യർക്ക് ഒരു വലിയ പ്രചോദനവും അല്ലേ, മനുഷ്യരോട് ഒരു തന്നെ ഒരു സ്നേഹം കൂടുതലൊക്കെ തോന്നും.
0: തീർച്ചയായും, തീർച്ചയായും.
1: എന്തായാലും നമുക്ക് പ്രണാമങ്ങളോടെ പാട്ട് കേൾക്കാം.
0: അതെ അതെ, അപ്പൊ ഈ ഒരു ഗാനാർച്ചന ജാനകിയമ്മയ്ക്ക് വേണ്ടി.
1: ആവട്ടെ ആവട്ടെ. ഓക്കെ മാഷേ, താങ്ക് യു, താങ്ക് യു,
0: താങ്ക് യു സർ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം റീജ.
1: ഹലോ.
0: ആ റീജ, നമസ്കാരം.
1: നമസ്കാരം.
0: എവിടെയാ സ്ഥലം? കൊടിനാട്ടുമുക്ക്. ആ ഓക്കെ. എന്തൊക്കെയാ വിശേഷങ്ങൾ? കുറെ പ്രാവശ്യമായി അങ്ങനെ കാട്ടിൽ നിന്ന് നിരാശപ്പെടുന്നു അല്ലേ? ജൂൺ 23 തുടങ്ങിയ കാത്തിരിപ്പാണ്.
1: കാത്തിരിപ്പാണ്. ഞാനൊരു റേഡിയന്റെ ഒരു ഏറ്റവും വലിയ ഒരാളാണ്. എത്രയോ കാലം മുന്നേ ഇത് പറയണേ തൊള്ള 2007
0: മുതൽ. അത്രയും
1: പ്രിയപ്പെട്ടാണ്
0: മാധ്യമമാണ് റേഡിയോ. റേഡിയോ വിട്ടിട്ട് കളിയുമില്ല.
1: ടെൻഷനൊക്കെ പോവാൻ ഏറ്റവും നല്ല സാധനമാണ് അത് പറഞ്ഞാല് റേഡിയോ.
0: അതൊരു അനുഭവസ്ഥ. നമ്മളെ പ്രിയ ശ്രോതാക്കൾ കേട്ടിരിക്കുന്ന ഒരു ഇതൊരു അനുഭവസ്ഥയുടെ സാക്ഷ്യമായിട്ടാണ് എടുക്കേണ്ടത്. അതെ, ഒരുപാട് പേര് ഇത് പറയാറുണ്ടെങ്കിലും നമ്മുടെ ഒരാളത് എടുത്തു പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണ്ടേ?
1: അതന്നെ. എന്റെ അമ്മ ഏറ്റവും പാട്ടുകാരിയാണ്. പ്രായമുള്ള 80 വയസ്സായിക്കണ്. ലീന ആണ്. തരുമ്പാട്ട് താഴത്ത് എന്റെ അനിയത്തിന്റെ വീട്ടിലാണ് ഇപ്പൊ നിക്കണത്. അപ്പം സുഖമില്ലാത്തോണ്ട്
0: മനസ്സിലായി.
1: ചെറിയ പ്രായമുള്ളതുകൊണ്ട് അവിടെ വേണപ്പോ.
0: ശരി,
1: അതുകൊണ്ടാണ്
0: അമ്മയ്ക്കും.
1: അതും പാട്ടാത്തിയാണ്
0: അമ്മയും. അതെ അല്ലേ.
1: അമ്മ നല്ല പാട്ടാത്തിയാണ്. മോളു എന്റെ മോളും പാട്ടാത്തിയാണ്.
0: മൂന്ന് തലമുറകൾ. റീജയ്ക്ക് താല്പര്യം പാട്ടിൽ പാടുവോ? റീജ പാടുവോ അതോ കേൾക്കുള്ളോ?
1: ചെറുതായിട്ടൊക്കെ പാടും.
0: അധികം കേൾക്കാനാണ് താല്പര്യം?
1: കേൾക്കാനാണ് താല്പര്യം.
0: മോളുടെ പേരെന്താ?
1: സ്വാതി.
0: സ്വാതി എത്ര വലിയ കുട്ടിയാണോ?
1: വലിയ
0: കുട്ടിയാണ്. വരട്ടെ അല്ലേ. കുട്ടികളൊക്കെ പഠിച്ച് ഒരു സ്വന്തം കാലിലാവുക എന്നുള്ളൊരു സന്തോഷല്ലേ.
1: അതന്നെ. മോന് ITI കഴിഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് ജോലിക്ക് കേറിക്കണ്. ഭർത്താവ് പിന്നെ ഇതാണ്
0: ജോലിക്ക് പോകുന്നത്. ഓക്കെ. എന്താ അദ്ദേഹത്തിന്റെ പേര്?
1: ഷനിൽ. ഷനിൽ സിംഗ്.
0: മോന്റെ പേര് മാത്രം പറഞ്ഞില്ല.
1: ജിതിൻ. ജിതിൻ ഷനിൽ.
0: ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു പാട്ട് കേൾക്കാലോ.
1: ഓക്കെ.
0: എല്ലാവരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ. ഓ,
1: സന്തോഷമായി.
0: ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഈ മെസ്സേജ് വന്ന് കുമി മറിയുമ്പോ നമുക്ക് അതിനിടയിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പൊ ഇതിപ്പോ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങളെ എല്ലാം വൈകുന്നവരെ വൈകിയാലും കിട്ടും, പക്ഷെ ഞങ്ങളിത് കാണുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ ആൾക്കാർക്കും
1: മനസ്സിലായിട്ടുണ്ടാവും.
0: നിറക്കൂട്ടിലെ പൂമാനമേ അല്ലേ?
1: പൂമാനമേ.
0: കേൾക്കാം.
1: ഓക്കെ. ഓക്കെ.
0: ഓ ശരി.
1: ആ ശരി.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. നമസ്കാരം.
0: ഇത് എവിടെയാണ് സ്ഥലം? വീരാൻകുട്ടി.
1: ഞാൻ പള്ളിക്കൽ ബസാർ.
0: പള്ളിക്കൽ ബസാർ? ആ ഹാ.
1: വീട് എയർപോർട്ടിൻ്റെ അടുത്ത്.
0: ആ, എയർപോർട്ടിൻ്റെ അടുത്താ. അതിൻ്റെ അപ്പം പള്ളിക്കൽ ബസാർ, അതിൻ്റെ അപ്പുറം ഇപ്പുറം ആ ഭാഗം അടുത്ത് തന്നെയല്ലേ? രണ്ടും ലൊക്കേഷൻ അടുത്തടുത്തല്ലേ?
1: അവിടെ കമ്പില്ല.
0: ആ, ജോലി ചെയ്യാ
1: ചെരുപ്പിൻ്റെ.
0: ആ ആ ഏരിയ മുഴുവൻ ഫുട്വെയർ ഇൻഡസ്ട്രിയുടെ ഒരു ഹബ്ബല്ലേ?
1: അതെ അതെ അതെ.
0: എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്വെയർ ഇൻഡസ്ട്രി ഉള്ളത് ഈ ഭാഗത്താണോ?
1: ഓ, ഉണ്ടാവും ഉണ്ടാവും.
0: നമ്മുടെ ഒരുപാട് ബ്രാൻഡുകൾ കോഴിക്കോട് നിന്നുണ്ടല്ലോ.
1: ഓ, കാക്കഞ്ചേരി ഗിംഫ്രണ്ട് എടുത്തുണ്ട്.
0: അതെ, അവിടെ ഒരു ഏരിയ ആണ്. യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് കുറെ കടകൾ, റോഡ് സൈഡിൽ തന്നെ കുറച്ചൊക്കെ കാണാം. പിന്നെ അങ്ങോട്ട് മാറിയിട്ടൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ അല്ലേ?
1: അതെ അതെ.
0: ഇതിനെക്കുറിച്ച് ഈ ഫീൽഡിലായിട്ട് കുറെ കാലമായോ?
1: ഞാനിപ്പോ 2002 ഇവിടെ വന്നിട്ടുണ്ട്.
0: ആ ഹാ. അപ്പോൾ 25 കൊല്ലം ആവാറായി. അതെ. അപ്പൊ കമ്പനിയിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ സെർവ് ചെയ്ത ജീവനക്കാർക്ക് എന്തെങ്കിലും ആദര പരിപാടിയൊക്കെ ഇനി അടുത്തല്ലേ നടത്താൻ പറയണം അല്ലേ? നമ്മളൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരേപോലെ മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമർപ്പണമാണ്. കമ്പനി നമ്മളെ നോക്കുന്നു എന്ന് രണ്ടും ഉണ്ടല്ലോ, അങ്ങോട്ടും ഉണ്ട്
1: ഇങ്ങോട്ടും.
0: അപ്പൊ രണ്ടിനുള്ളൊരു ഒരു ആഘോഷ പരിപാടിയൊക്കെ നടത്താൻ മാനേജ്മെന്റിനോട് പറയണം കേട്ടോ അടുത്തല്ലോ. ഒരു സന്തോഷല്ലേ ഇതൊക്കെ?
1: വേറെന്തൊക്കെയാ? വേറെന്താ അങ്ങനെ പോകുന്നത്? സുഖം തന്നെയാണ്.
0: ജോലി സ്ഥലത്താണോ?
1: ആ, ജോലി സ്ഥലത്ത് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കുക.
0: അവിടെ ഭക്ഷണ സൗകര്യം ഉണ്ടോ അതോ വീട്ടിൽ നിന്ന് കൊണ്ടുവരാണോ?
1: വീട്ടിൽ നിന്ന് കൊണ്ടുവരും.
0: ഓക്കെ ഓക്കെ. അപ്പോ കൂടെയുള്ള ആൾക്കാരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ ജോലി എന്നവരോട്. വീട്ടില് റേഡിയോ കേൾക്കാറുണ്ടോ?
1: വീട്ടില് റേഡിയോ ഇഷ്ടം മാതിരിയുണ്ട്.
0: അപ്പൊ ഇപ്പൊ വീട്ടിലുള്ളവർ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും ഒരു പക്ഷേ അല്ലേ?
1: കേൾക്കുന്നു. 1, 2, 3 റേഡിയോ ഉണ്ട്.
0: മൂന്നെണ്ണത്തിൽ നിന്ന് പല പല നിലയങ്ങളാണോ അതോ ഒരേ നിലയങ്ങളാണോ? പല ഭാഗങ്ങളിലായിട്ടുണ്ട്
1: അത്രയ്ക്കും
0: ഇഷ്ടമാണ് റേഡിയോ.
1: റേഡിയോ എത്ര കാലം.
0: വളരെ സന്തോഷം. ഇതുപോലെ ഇപ്പൊ ഇന്ന് വിളിച്ചപ്പോ നേരത്തെ വിളിച്ച ചേച്ചിയൊക്കെ അതുപോലെ വളരെ താല്പര്യത്തോടെയാണ് റേഡിയോനെ കാണുന്നത്.
1: എത്ര കാലം, നമ്മളൊക്കെ പാട്ടിന്റെ ഒരു ഇതാണ്.
0: ഞങ്ങൾക്ക് അതുപോലെയുള്ള ഒരുപാട് പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ ഒരു അവരുടെ അനുഭവങ്ങൾ ഈ പരിപാടിയിലൂടെ പങ്കുവെച്ച് കേൾക്കുമ്പോൾ അത് ഇവിടെ ഇരിക്കുന്നവർക്കും അതൊരു ഉത്സാഹം കൂടും. ഓക്കെ. അതെ, നിങ്ങളെ ആ പ്രദേശത്തുള്ളവരാണല്ലോ അല്ലേ? അപ്പൊ നന്ദനത്തിലെ പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ
1: അല്ലേ?
0: കാർമുകിൽ വർണ്ണന്റെ അതല്ലേ? ശരി. അപ്പോ ഒരിക്കൽ കൂടി സ്നേഹം കേട്ടോ. ശരി.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം സർ.
2: അരിന്ദാശൻ, എന്താണ് വിശേഷം കൊയിലാണ്ടിയില്?
3: അരിന്ദാശൻ കൊയിലാണ്ടിയിൽ റിട്ടയർ ചെയ്ത ഒരാളാണ്.
2: ഓ ശരി.
3: കൊയിലാണ്ടി റിട്ടയർ ചെയ്ത് 24 കൊല്ലായി.
2: അതെ അല്ലേ. ആ, നമുക്ക് കുറെ മുമ്പ് നമ്മളിരിക്കുക സംസാരിച്ചോ എനിക്ക് സംശയം.
3: ഇതിന് മുമ്പേ സംസാരിച്ചിരുന്നു.
2: നമ്മള് മറ്റേ ലോക്കൽ ബോഡി അങ്ങനെ എന്തെങ്കിലുമാണോ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലോ അങ്ങനെ എന്തെങ്കിലുമായിരുന്നോ?
3: ഇല്ലല്ല, ഞാൻ ഫിഷറീസിലെ.
2: ആ, ഫിഷറീസ് അവസരമായല്ലോ, സന്തോഷം. വേറെന്തൊക്കെയാ? അപ്പൊ ഒരു ലോങ് റിട്ടയർഡ് ലൈഫാണ് അല്ലേ?
3: ലോങ് റിട്ടയർമെന്റ്.
2: ഇവിടെ ഇപ്പൊ എന്തെങ്കിലും പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ?
3: പൊതുപ്രവർത്തനങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാനും
2: മുതിർന്ന അംഗങ്ങളുടെ ഒരു സായാഹ്ന കൂട്ടായ്മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: ഇല്ല, മൂത്ത മോനും ഇവിടെ കോഴിക്കോട് സ്റ്റേറ്റ് ബാങ്കിൽ
2: മാനേജറാണ്. എനിക്കിപ്പോ ഓർമ്മയുണ്ട്. അതെ,
3: ഇത് യുഎസ്എയിലാണ്, അമേരിക്കയിലാണ്.
2: റൈറ്റ്.
3: അപ്പം ഇവര് രണ്ടുപേരും ദൂരദൂരിയാണ്, അതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും.
2: അല്ല, കോഴിക്കോട്ട് ഒരാളുണ്ടെന്നുള്ളത്, ഒരാൾ അമേരിക്കയിലാണെങ്കിലും ഒരാൾ കോഴിക്കോട്ടുണ്ടല്ലോ. പിന്നെ അദ്ദേഹം മകനെ ചിലപ്പോ.
3: അതെ, ഞാൻ പറയുന്നില്ല.
2: ആ അതെ, ഓക്കെ. എന്തായാലും ഇപ്പോ അച്ഛനും അമ്മയാണ് വീട്ടിലുള്ളത്.
3: രണ്ടുപേരും.
2: പിന്നെന്താ, ഉറപ്പായിട്ട് ആവാലോ.

0: പാട്ട് അതൊരു നല്ല പാട്ടല്ലേ, നല്ല പാട്ടിൽ നല്ല സ്കില്ലുള്ള ഒരാളാണെന്ന് പാട്ട് ആലാപനം കേട്ടാ അറിയാലോ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇതിനു മുമ്പ് എത്രയോ പേര് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ആ കാര്യം. അല്ല അനിന്ദാ ഷേട്ടനോടെ പലരും പറഞ്ഞിട്ടില്ലേ, ഞാനല്ലാതെ ഞാനിപ്പോ ഇതിൽ അവസാനം പറയുന്ന ഒരാളല്ലേ. എന്തായാലും നല്ല കാര്യം. ആ
1: ഹാ
0: അപ്പൊ എന്തായാലും ആ ഓർമ്മയിൽ നമ്മൾ ഒന്നിൽ ഒരിക്കൽ കൂടി ഒരു ഒരു ചില എന്റെ ഒരു ബോബി ബോബി ബോബി
1: ബോബി
0: എന്താ വൈഫിന്റെ പേരെന്താ?
1: വൈഫിന്റെ പേര് ജയലക്ഷ്മി.
0: ആ ചേച്ചിയോട് ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ.
1: ആ
0: വെൽക്കം കേട്ടോ. അപ്പോ മക്കളൊക്കെ വിളിക്കുമ്പോ ഓക്കെ, ഈ വാതിൽപ്പഴുതിലൂടെ തന്നെ കേട്ടാ മതിയല്ലോ അല്ലേ. ഇടനാഴി ഈ പാട്ടെന്നെ ഇടനാഴിയിലൊരു കാലച്ച.
1: ഓക്കെ
0: എന്തായാലും സന്തോഷം. ഓക്കെ റൈറ്റ്
1: ഓക്കെ സന്തോഷം. ഓക്കെ സർ. ആ

0: ഹലോ, നമസ്കാരം വിനോദ്.
1: ആ വിനോദ്,
0: എവിടെയാ വിനോദിന്റെ സ്ഥലം?
1: ഞാൻ മുക്കം.
0: ആ മുക്കം. ഓക്കെ, എന്തൊക്കെയാണ് വിനോദ്? കുറച്ച് ദിവസങ്ങളായി കുറച്ച് തവണയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ?
1: അതെ അതെ, ഞാൻ കുറച്ച് നേരം കുറച്ച് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: എല്ലാവരെ പോലെയും വിനോദും എന്നേ പറയാവൂ.
1: അതെ അതെ അതെ അതെ അതെ.
0: മുക്കത്ത് അവിടെ ജോലിയാണോ അതോ വേറെ എന്തെങ്കിലും ഏർപ്പാടാണോ?
1: ജോലിയാണ് സാർ, കുന്നംകുളം ബ്ലോക്കില് സ്വീപ്പറായിട്ട് ജോലിയാ.
0: ആ അതെയോ, ആ ശരി. അപ്പൊ അവിടെ ഇപ്പൊ ഏതാ ഓഫീസ്? മുക്കത്താണോ ഇപ്പത്തെ ഓഫീസ്?
1: ഇപ്പം കുന്നംകുളത്ത് മിനി സിവിൽ സ്റ്റേഷൻ.
0: ആ മിനി സിവിൽ സ്റ്റേഷനില്. ഓക്കേ, സ്വദേശാണ്. അപ്പൊ അങ്ങനെ ജോബിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവോ? ആ ഇപ്പൊ ആ തസ്തികക്ക് അങ്ങനെ ട്രാൻസ്ഫറബിൾ പോസ്റ്റ് അല്ലാതല്ലോ അല്ലേ? വേറെ എന്തൊക്കെയാ വിശേഷം? കുന്നമംഗലം മുക്കൊക്കെ വൻ വൻ സിറ്റികളായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൊറേ കാലമായോ ജോലിയിലായിട്ട്? ഓ, ഒരു സീനിയർ പേഴ്സൺ ആണ്. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ ഈ നമ്മുടെ നഗരങ്ങളിലൊക്കെ മാറ്റം ശരിക്കും കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. കുന്നമംഗലം ഒക്കെ ഒരു വലിയ ടൗൺ അല്ലേ ആയി മാറിയത്? ഇപ്പൊ ഒരു കുറച്ച് 10-15 കൊല്ലം കൊണ്ടല്ലേ?
1: അപ്പൊ 6 വർഷമായി പാടായിട്ട്.
0: അതെയോ, ഓക്കെ. അപ്പൊ നമുക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: നിറകടം എന്ന ചിത്രത്തിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി.
0: നവരാത്രി മണ്ഡപം, ആ പാട്ട് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ അഫ്സൽ, ഇത് എവിടെയാ സ്ഥലം?
1: കൊട്ടമില്ല, തിരുവനന്തപുരം.
0: ആ ഇവിടെ തന്നെ അല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: ഓ സുഖം, ഇങ്ങനെ പോകുന്നു. സങ്കടത്തിൽ ഇരിക്കല്ലേ, നമ്മളെ ജനജീവൻ മരിച്ച ടെൻഷനൊക്കെ ആയിട്ട് എല്ലാരും പാർട്ടി ലോകത്തുള്ള എല്ലാവർക്കും.
0: തീർച്ചയായും അതൊരു എത്രയായാലും അതൊരു വേർപാട് വേർപാട് തന്നെയാണ്. അതുണ്ടാക്കുന്ന വേദന ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ഓരോ പാട്ട് കേൾക്കുമ്പോഴും അത് കുറയാണോ കൂടുകയാണോ എന്നുള്ളത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ഇരിക്കും അല്ലേ?
1: അങ്ങനത്തെ ഒരു നാദസ്വരം ഈ ഭൂമി ലോകത്തുണ്ടാവും തന്നെ സംശയമാണ്.
0: അതെ അതെ, അത്രമേൽ ആൾക്കാർക്കുള്ള പ്രിയം പലരും പല രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അഫ്സലിന്റെ അവിടെ ജോലി, അവിടെ ജോലി ആയിട്ടുള്ള ആളാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ?
1: ജോലി ഇവിടുത്തെ
0: അപ്പോൾസ്റ്ററിയുടെ പണിയാ. നമ്മളെ സോഫയുടെ ആണോ അതോ കാറിന്റെ ആണോ? സോഫ എല്ലാ വർക്കും ചെയ്യും. ഓക്കേ, അപ്പൊ ഇതുപോലെ നമ്മളെ പാട്ടിന്റെ പരിപാടികളൊക്കെ കോഴിക്കോട്ട് ജാനകിയമ്മ മുമ്പ് വന്ന സമയത്ത് കാണാൻ വന്നിരുന്നോ? അതിനുശേഷം അവസാനം എനിക്ക് തോന്നുന്നു ടാഗോർ ഹാളിലാന്ന് തോന്നുന്നു വന്നു അല്ലേ? ആ അപ്പൊ ജാനകിയമ്മ പാടാൻ വരുന്നു എന്ന് പറഞ്ഞാൽ വന്ന് കേൾക്കാറുണ്ട് അല്ലേ? അതെ, അതിനെ കുറിച്ച് അന്ന് നമ്മള് വായിച്ചിരുന്നല്ലോ. ഇവിടെ വരാൻ ജാനകിയമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറയാറുണ്ട്, അഭിമുഖങ്ങളിലൊക്കെ പറയാറുണ്ടല്ലോ. ബാബുക്കയുടെ നാടാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ കോഴിക്കോടിന്.
1: സംഗീതത്തിനെ പ്രേമിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കോഴിക്കോട്,
0: സംശയമില്ല.
1: ഏത് ജില്ലയെ
0: അപേക്ഷിച്ച് അത് വാസ്തവം. അപ്പൊ അത് തിരിച്ചറിഞ്ഞൊരു മഹാഗായികയായിരുന്നു അവർ. ആ സ്നേഹം അവർക്ക് എന്നും അവരുടെ മനസ്സിൽ കോഴിക്കോടിനോട് ഉണ്ടായിരുന്നു. നമുക്ക് ഇതിന്റെ ഉണരു വേഗം നീ ആണോ, മൂടൽ മഞ്ഞിലെ പാട്ടാണോ വേണ്ടേ?
1: നമുക്ക് കേൾക്കാം.
0: അതെ അതെ, നമുക്ക് കേൾക്കാം. പി ഭാസ്കരന്റേതാണ് രചന, ഉഷാ ഖന്നയുടെ സംഗീതം അല്ലേ?
1: ഓക്കെ
0: ഓക്കെ അഫ്സൽ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ നമസ്കാരം,
1: നമസ്കാരം.
0: ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഞാൻ ഉഷ,
0: ആ
1: കോഴിക്കോട് കാരപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ ഓക്കെ. നമ്മുടെ പരിപാടിയുടെ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി.
1: അതെ അതെ അതെ.
0: നമ്മള്
1: എന്നാലും ഞാൻ കാലിക്കറ്റില് വല്ലപ്പോഴേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ കാലിക്കറ്റില് വന്നാൽ എപ്പോഴും ഞാൻ ട്രൈ ചെയ്യും. അപ്പൊ ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ട് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയതാണ്.
0: എന്തായാലും ഒരു നല്ല ഒരു എന്താ പറയുക, കോയിൻസിഡന്റലി ആണെങ്കിലും അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. പുറത്ത് വേറെ എവിടെ, ഐ മീൻ വേറെ താമസം പുറത്താണോ?
1: ഞാൻ ബാംഗ്ലൂരാണ് അധികം
0: നാട്ടിലേക്ക്. ഓക്കെ, അവിടെ അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ന്യൂസ് ഓൺ എയർ ആപ്പ് ഉപയോഗിച്ച് എന്തെങ്കിലും പാട്ട് കേൾക്കാറുണ്ടോ?
1: അല്ല, അത് അതിന്റെ ഒരു സംശയം കൂടി എനിക്ക് തീർക്കണം.
0: ഓ പറയൂ.
1: ഞാൻ
0: എന്തായിരുന്നു
1: അവിടെ ഇപ്പം 93.6
0: അങ്ങനെ ട്യൂൺ ചെയ്ത്? ഇല്ല, അങ്ങനെ ഇല്ല മാഡം, അങ്ങനെ ട്യൂൺ ചെയ്താൽ കിട്ടില്ല. അതെന്താണെന്ന് വെച്ചാല് നമ്മുടെ റേഞ്ച് അങ്ങോട്ട് എത്തൂല. അതിൽ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാല് ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പുണ്ട്, നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ.
1: ആ
0: ന്യൂസ് ഓൺ എയർ AIR,
1: ആ
0: അത് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്പ് വരും. ആ ആപ്പ് ഓപ്പൺ ചെയ്താണെങ്കിൽ അതിൽ ഇതുപോലെ ലൈവ് റേഡിയോ എന്നിട്ടൊരു ഐക്കൺ, അതിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ലൈവ് റേഡിയോ എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്.
1: ആ
0: അത് തുറന്നു കഴിയുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ നിലയങ്ങളും സ്റ്റേറ്റ് വൈഡ് ഇങ്ങനെ അതിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്, കേരള തമിഴ്നാട്. അപ്പോൾ അതിൽ കേരളം പോയാൽ കേരളത്തിലെ എല്ലാ നിലയങ്ങളും കിട്ടും, കോഴിക്കോട് സെലക്ട് ചെയ്താൽ അത് കേൾക്കാം. ന്യൂസ് ന്യൂസ് നമ്മൾ വാർത്ത ഇല്ലേ, ന്യൂസ് ന്യൂസ് ഓൺ എയർ, എയറിലുള്ള ന്യൂസ് എന്നുള്ള അർത്ഥം, ന്യൂസ് ഓൺ എയർ. അപ്പൊ ഉറപ്പായിട്ടും കേൾക്കാം, എല്ലാ പാട്ടും നമ്മൾ റിയൽ എഫ് എം എല്ലാ കേരളത്തിലെ എല്ലാ നിലയവും കേൾക്കാം. നല്ല ആപ്പാണ്, അത് വളരെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതുമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി കേൾവി മുടങ്ങില്ല. എനിവേ, താങ്ക് യു. എന്തായാലും നമ്മൾ കുറച്ച് നേരമെങ്കിലും, ഇപ്പൊ സമയം വൈകിയതുകൊണ്ടാണേ, കുറച്ച് നേരം പാട്ട് ദേശാടനത്തിലെ പാട്ടല്ലേ, ഒരല്പം കേൾപ്പിക്കാട്ടോ. അപ്പൊ എന്തായാലും താല്പര്യപൂർവ്വം ഞങ്ങളെ ഇങ്ങോട്ട് ബന്ധപ്പെടാൻ വേണ്ടി മെസ്സേജ് ഇട്ടതിൽ സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.
0: ഓക്കെ.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം രേവതി, സാങ്കേതിക സഹായം ഷനാസ്. അല്പസമയത്തിനകം 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 10-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക. സംവിധാനം റൂബി ബാബു.

0: ചിത്ര, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ?
1: വർക്ക് കാരണം എനിക്ക് ലഞ്ചിന് ഇറങ്ങാൻ പറ്റിയില്ല. ദാ ഇപ്പൊ വല്ല ചാട്ട് ഐറ്റംസും കഴിക്കാലോ എന്നോർത്ത് താഴേക്ക് ഇറങ്ങിയതാ. നിനക്കും പറയട്ടെ.
0: ഒരു ബേൽപുരി പറഞ്ഞോ, പക്ഷേ ഹാഫ് നീ കഴിക്കണം. ഓക്കെ ആണോ?
1: അതൊക്കെ കഴിക്കാം, പക്ഷെ നീ ഇതു പറ. നീ ആരുടെ കാറിലാ വന്നിറങ്ങിയത്?
0: ഓ അതോ, അതൊരു ജോൺസൺ മാഷ്.
1: ജോൺസൺ മാഷോ? ഏത് ജോൺസൺ മാഷിന്റെ കാര്യമാ നീ പറയുന്നത്?
0: അങ്ങനെ ഞാൻ വിളിക്കുന്നതാ. ശരിക്കും പേര് ചിദംബരം.
1: നീ വിളിക്കുന്നതോ? ഇതിൽ ഒരു ചിദംബര രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. വ്യക്തമായിട്ട് പറയേ.
0: ഒരു രഹസ്യം ഇല്ല. കക്ഷി ഒരു ജേർണലിസ്റ്റാ. ഏതോ കന്നഡ ചാനലിന് വേണ്ടി ബാംഗ്ലൂരിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ നീക്കങ്ങളെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്തോണ്ടിരിക്കുവാ.
1: ദൈവമേ, വേഗം നീ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയേ. റിയൽ എസ്റ്റേറ്റ് മാഫിയയെ പറ്റി സ്റ്റോറി ചെയ്യാൻ പോകുന്ന ഒരാള് എപ്പോ ചരമക്കോളത്തിൽ കയറി എന്ന് ചോദിച്ചാ മതി. കൂടെ നടന്നാ നീയും തീരും, പറഞ്ഞേക്കാം.
0: അങ്ങനെയൊന്നുമില്ല. എനിക്ക് മനസ്സിലായിടത്തോളം കക്ഷി പുലിയ. വലിയ വലിയ കണക്ഷൻസ് ഒക്കെയാ ആൾക്ക്.
1: സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട.
0: അതിരിക്കട്ടെ, നിന്റെ കൃഷ്ണകുമാർ സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് വന്നോ? എന്തായി അന്വേഷണം?
1: എന്താവാനാ, സാറ് വന്നിട്ട് പോയി. പ്രത്യേകിച്ച് ലീഡൊന്നും കിട്ടിയില്ല. അല്ല, നിന്റെ ജേർണലിസ്റ്റ് ഫ്രണ്ട് വലിയ കണക്ഷൻ ഉള്ള ആളാണെന്നല്ലേ നീ പറഞ്ഞത്?
0: അതെ. എന്താ?
1: ഒരു കാര്യമുണ്ട്. അത് നടന്നാൽ ആള് പുലിയാണോ പൂച്ചയാണോ എന്ന് ഞാൻ പറയാം.
2: കമലേ,
3: ഓ,
2: ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം നിന്റെ മോൾ എത്ര തവണ വിളിച്ചു?
3: ഒരു ചെറിയ തിരുത്തുണ്ട് ഗോവിന്ദേട്ടാ, അവൾ എന്റെ മാത്രമല്ല നമ്മുടെ മോളാണ്.
2: അതെ, സമയത്ത് പറഞ്ഞ് തിരുത്താത്തതിന്റെ പ്രശ്നം ശരിക്കുമുണ്ട്, അത് മനസ്സിലായി.
3: ഓ, അച്ഛനും മോളും ആയിരുന്നല്ലോ കൂട്ട്, ഇപ്പോഴെന്താ ഒരു മനം മാറ്റം?
2: നാട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞ അവള് വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയതിന്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
3: എന്നുവെച്ചാ?
2: അവളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ അന്ന് ഇവിടെ കയറി വന്ന ആ ഇൻസ്പെക്ടർ ഇല്ലേ?
3: ആ, കൃഷ്ണകുമാർ എന്നോ മറ്റോ അല്ലേ പുള്ളിയുടെ പേര്?
2: അത് തന്നെ. അയാളെ ഇന്ന് ഞാൻ ആ ഓഡിറ്റോറിയത്തിനടുത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പോ ബാംഗ്ലൂരിൽ വെച്ച് ചിത്രയെ കണ്ട കാര്യം എന്നോട് സൂചിപ്പിച്ചു.
3: അതിനെന്താ?
2: എന്റെ കമലേ, അവൾ അന്ന് വന്ന പയ്യൻ ചന്ദ്രുവിന്റെ പുറകീന്ന് വിട്ടിട്ടില്ല.
3: അത് നല്ലതല്ലേ. അവക്ക് താല്പര്യമാണെങ്കിൽ നമ്മൾ എന്തിനാ എതിർക്കുന്നത്? പോരാത്തതിന് ആ പയ്യൻ ബാംഗ്ലൂരിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്.
2: എന്നെ അങ്ങ് കൊല്ല്. എന്റെ കമലേ, അതല്ല. ചന്ദ്രുവിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടി ഓടിപ്പോയെന്നോ മറ്റോ അന്ന് പറഞ്ഞിരുന്നില്ലേ? ആ കേസിനെ പറ്റി കൃഷ്ണകുമാറിനെ കൊണ്ട് അന്വേഷണം നടത്തിക്കുകയാണ് നമ്മുടെ മോൾ.
3: അവൾക്ക് ഇത് എന്തിന്റെ കേടാ?
2: അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. വീട്ടിലേക്ക് വിളിച്ചൊന്ന് വിവരം തിരക്കാനോ പറയാനോ പോലും സമയമില്ലാത്ത ജോലി തിരക്കാണെന്നല്ലേ നീയും ഞാനും കരുതിയിരിക്കുന്നത്? എന്നാലേ അതല്ല.
3: എങ്കി ഞാനൊന്ന് വിളിക്കട്ടെ. മതി ബാംഗ്ലൂരിലെ ജോലി എന്ന് പറഞ്ഞേക്കാം.
2: പറഞ്ഞ ഉടനെ കേക്കുന്ന മോളും. അതുമല്ല, ഈ വിവരം നമ്മൾ അറിഞ്ഞതായി ഭാവിക്കുകയും വേണ്ട. ആ ഇൻസ്പെക്ടർ അവളുടെ സുഹൃത്താണെങ്കിലും മാതാപിതാക്കളുടെ പാടും പരവേശവും അറിയാവുന്ന വ്യക്തിയും കൂടെയാ. അതാ എന്നെ കണ്ടപ്പം അയാൾക്കിത് തുറന്നു പറയാൻ തോന്നിയത്.
3: എന്തിനാ ഇവളിതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? ബാക്കിയുള്ളവരുടെ സമാധാനം പോവല്ലോ എന്റെ ദൈവമേ.
2: ആ, ഡിഗ്രി കഴിഞ്ഞപ്പം വല്ല ബി എഡിനും വിട്ടാ മതിയായിരുന്നു. ഏതേലും സ്കൂളിൽ വാദ്യാരു പണിയെങ്കിലും കിട്ടിയേനെ. ജേർണലിസം തന്നെ പഠിക്കണമെന്നും പറഞ്ഞ് ഒരേ വാശിയായിരുന്നല്ലോ.
3: നിങ്ങൾ തന്നെയല്ലേ അവളെ കൊണ്ട് ചേർത്തത്?
2: ആ, എന്റെ തെറ്റ് തന്നെ. എനിക്കറിയാമോ ആരാന്റെ അടുക്കളപ്പുറത്തുള്ള രഹസ്യം തോണ്ടിയെടുക്കലാണ് ജേർണലിസം എന്ന്?
3: എന്തൊക്കെ ഭവിഷ്യത്തുകളാണോ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്റെ ദൈവമേ.
1: എടി അന്നക്കുട്ടി, നിന്റെ കോടമ്പാക്കം ഇതുവരെയും വിളിച്ചില്ലല്ലോ. സംഗതി നടക്കാത്ത

0: കേസാണെന്ന് കണ്ട് ആ വഴി പോയി കാണുമോ ആള്?
1: ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് ആളങ്ങനെ തള്ളിമറിക്കുന്ന ടൈപ്പൊന്നുമല്ല. പറ്റിയില്ലെങ്കിൽ അത് ആദ്യമേ പറഞ്ഞേനെ.
0: പിന്നെന്താ വിളിക്കാത്തത്?
1: എന്റെ ചിത്ര, നീ ഒന്ന് ക്ഷമിക്ക്. കക്ഷി ഒരു 100 കൂട്ടം തിരക്കി നിൽക്കുവാണെങ്കിലോ? പുള്ളിക്ക് അങ്ങനെ ജോലി ചെയ്യണ്ടേ?
0: ദേ നോക്ക്, ചിദംബരമാണോ?
1: ഹലോ ചിദംബരം. അതെ അന്യ. ഓ, അത് കുഴപ്പമില്ല. ഇല്ലില്ല, പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ, ശരി. ആ ഇല്ല, മനസ്സിലായി. ശരി, താങ്ക് യു ചിദംബരം. ശരി, ഞാൻ പിന്നെ വിളിക്കാം.
0: എന്താ അന്ന ചിദംബരം എന്താ പറയുന്നേ?
1: ചിത്ര, കേട്ടിടത്തോളം ഇത് വളരെ സീരിയസ് ആയ മാറ്റർ ആണല്ലോ.
0: സീരിയസ് എന്ന് പറയുമ്പോ, മേഘയുടെ വിദേശത്ത് പോയ കൂട്ടുകാരിയെ ചിദംബരം കണ്ടുപിടിച്ചോ?
1: കൂട്ടുകാരിയുടെ പിറകെ അല്ല ചിദംബരം പോയത്.
0: പിന്നെ ആരുടെ പിന്നാലെയാ?
1: അന്ന് കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരു പേര് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പേരാ ചിദംബരം തിരഞ്ഞത്.
0: അതിന് അതല്ലേ മഷി പടർന്ന് അവ്യക്തമായി എന്ന് കൃഷ്ണകുമാർ സാറ് പറഞ്ഞത്.
1: അതെ, രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിലെ FIR രേഖയിലാണ് മഷി പടർന്ന നിലയിൽ പേര് മനസ്സിലാവാതിരുന്നത്. അതിന്റെ ഒരു കോപ്പി ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഈസ്റ്റ് ഡിവിഷൻ DYSP ഓഫീസിൽ റെക്കോർഡ് റൂമിൽ ഇരിപ്പുണ്ട്. അതാണ് ചിദംബരം കണ്ടെത്തിയത്.
0: ഗ്രേറ്റ്, ഇനി ആ പേരിന്റെ പുറകെ പോയാ മതിയല്ലോ.
1: അവിടെയാണ് കുഴപ്പം.
0: അവിടെ എന്തു കുഴപ്പം?
1: കാണാതാവുന്ന ദിവസം മേഘയെ തേടി വന്ന ഒരു കോൾ, അത് ഒരു ലേഖയുടേതാണ്.
0: ലേഖ എന്ന് പറയുമ്പോ?
1: അതെ, ചന്ദ്രുവിന്റെ ഫ്രണ്ടും മാർക്കറ്റിംഗ് ഹെഡുമായ ലേഖ. എന്റെ ഇപ്പോഴത്തെ ബോസ് ലേഖ.

0: എന്താ എന്നാ കാര്യം? ഉടനെ കാണണമെന്ന് പറഞ്ഞെങ്കിലും മൊബൈലിൽ ഒരു സൂചനയും നൽകിയില്ല.
1: ഇതങ്ങനെ മൊബൈലിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ചിദംബരം. അതുമല്ല, എന്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്, എന്റെ ഫ്രണ്ട് ചിത്ര.
0: ഹലോ ചിത്ര.
2: ഹലോ ചിദംബരം. അന്ന ചിദംബരത്തെ പറ്റി പറഞ്ഞിരുന്നു, ഒപ്പം നിങ്ങൾ ചെയ്ത സഹായവും.
0: അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. മീഡിയക്കാർക്ക് പൊതുവെ കണക്ഷൻസ് എല്ലായിടത്തും ഉണ്ടാകും. അന്ന ആവശ്യപ്പെട്ടപ്പോൾ 2-3 ഫോൺ കോൾസ്, അതങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ.
1: കണ്ടില്ലേ ചിത്ര, ഇതാണ് ചിദംബരത്തിന്റെ ക്വാളിറ്റി. ചെയ്തത് വലിയ സഹായമാണെങ്കിലും അങ്ങനെയൊന്നും ഭാവിക്കില്ല.
0: മതി മതി, ഇപ്പോ വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ പറ്റി പറയൂ.
1: അതിലേക്ക് തന്നെയാ വരുന്നത്. ചിദംബരം DYSP ഓഫീസിൽ നിന്നും പൊക്കിയ സ്റ്റേറ്റ്മെന്റ് കോപ്പിയിലെ ആ പേരില്ലേ?
0: രേഖയെന്നോ മറ്റോ അല്ലേ?
1: രേഖയല്ല, ലേഖ.
0: ശരി, ലേഖ.
1: യഥാർത്ഥത്തിൽ ലേഖ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഓഫീസിലെ മാർക്കറ്റിംഗ് ഹെഡാണ്. ശരിക്കു പറഞ്ഞാ ഞാൻ ഇന്റേണായി വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസിലെ എന്റെ ബോസ്.
0: കൊള്ളാം, ബോസിനെതിരെയാണ് കലാപം.
1: നോ ചിദംബരം, ബോസിനിതിൽ റോളുണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. ശരിക്കും ഞാൻ ആ ഓഫീസിൽ കയറിയത് ആ സ്ഥാപനത്തിന്റെ ഓണർ ചന്ദ്രുവിനെ പറ്റിയും ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിനെ പറ്റിയും എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാന്.
0: എന്റെ ദൈവമേ അന്ന, ഞാൻ വിചാരിച്ച ആളെ അല്ലല്ലോ ഇത്. ശരിക്കും CIA മൊസാദ് ലൈനിലുള്ള അണ്ടർ കവർ ഓപ്പറേഷൻ ആണ്.
2: ചിദംബരം, അന്ന ഈ അപകടകരം എന്ന് തന്നെ പറയാവുന്ന ജോലിക്കിറങ്ങിയത് ശരിക്കും എനിക്ക് വേണ്ടിയാണ്.
0: നല്ല സുഹൃത്താകുമ്പോൾ അപകടമൊന്നും നോക്കില്ല അല്ലേ അന്ന?
1: അതല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചിത്രയ്ക്ക് വന്ന ഒരു വിവാഹാലോചനയിലാ എല്ലാം തുടങ്ങുന്നത്.
0: എനിക്ക് ഓർമ്മയുണ്ട്. ആട്ടെ, അന്നയ്ക്കും ചിത്രയ്ക്കും ഇപ്പോൾ അറിയേണ്ടത് ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിൽ ലേഖയ്ക്ക് പങ്കുണ്ടോ എന്നാണ് അല്ലേ?
2: അതെ, 7 വർഷം മുമ്പ് ഒരു ദിവസം 2 മണി കഴിഞ്ഞ് വന്നൊരു ഫോൺ കോളിന് ശേഷമാണ് ചന്ദ്രുവിന്റെ ഭാര്യ മേഘയെ കാണാതാവുന്നത്. ആ ഫോൺ ചെയ്തത് ലേഖ.

0: ഒക്കെയാണെന്ന് മേഘയുടെ കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്. പക്ഷെ പോലീസ് അന്വേഷണം അതിനുശേഷം മുന്നോട്ട് പോയിട്ടേയില്ല. ഇതൊക്കെയാണ് ഇതിലെ ഫൗളായിട്ടുള്ള ഏരിയകൾ.
1: നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്, തിരക്ക് പിടിച്ച അതിന്റെ ഓട്ടത്തിനിടയിൽ ഇന്നലകളെ അത് ഓർത്തു വെക്കാറേയില്ല. 7 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിന്റെ എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും നോക്കാം.
2: നോക്കാന്ന് ചിദംബരം പറഞ്ഞ കണ്ടെത്തുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
1: എങ്കിൽ ശരി, കോറമംഗലയിൽ ഒരാളെ കാണാൻ എനിക്ക് പോകാനുണ്ട്. ഒപ്പം എന്റെ ജോലിയും നോക്കണമല്ലോ.
2: ഷുവർ, വർക്കിന് ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ വേണ്ട. സമയം പോലെ അന്വേഷിച്ചാൽ മതി.
1: ഒരു കാര്യം, അന്ന ഓഫീസിൽ ചെന്ന് ബോസിനെതിരെ അന്വേഷണം നടക്കുന്നുവെന്ന ഭാവമൊന്നും കാണിക്കണ്ട.
2: ഹേയ്, ഞാൻ അത്ര മണ്ടിയാണോ? ഓക്കെ, ബൈ ചിദംബരം.
3: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ. ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ചിദംബരം, ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 11-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
4: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
5: കിണർ വേണമോ, പൈപ്പ്?

103.6 റിയൽ എഫ് എം എലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹരിഹരൻ പാടിയ ഗസലുകൾ കേൾക്കാം.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നം പത്മകുമാർ ഐ പി എസ് ചെയർമാനായ സമിതി പഠിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. ഫീൽഡ് സഞ്ചാരത്തിനിടയിൽ കാട്ടാനയുടെ മുൻപിൽ അകപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ഫോറസ്റ്റ് ഓഫീസർ സജീഷ് രാജിന് 5,50,000 രൂപയുടെ സാമ്പത്തിക സഹായം കൈമാറി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ 2026 വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ

പുതിയ ഘട്ടത്തിന് തുടക്കമായി വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. കോഴിക്കോട് ചേവായൂർ ബാങ്ക് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ അക്രമ സംഭവങ്ങളും പോലീസിന്റെ വീഴ്ചയും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. ഉസ്ബെക്കിസ്ഥാൻ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിന്റെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ക്യുറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: തത്സമ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440 9400224440. പൊക്കുന്നിൽ നിന്നും ശ്രീദേവി ചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, MG ശ്രീകുമാറും ചിത്രയും പാടിയത്.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു മുത്തമ്പലത്ത് നിന്നും അനൂപ് കെ, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.
2: സുഖമോ ദേവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് യുവ ചോയ്സിൽ. ഇനി ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു മുഴുപ്പിലങ്ങാട് നിന്നും രാജേഷ്.

മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്. മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല എഴുതി, ഔസേപ്പച്ചൻ ഈണം നൽകി, യേശുദാസും സംഘവും പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നും സീന സുരേഷ്.

വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.

പൂക്കോട്ടൂരിൽ നിന്നും ഷംന ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന ചിത്രത്തിനു വേണ്ടി വി കെ ഹരിനാരായണൻ എഴുതി, രാഹുൽ രാജ് ഈണം നൽകി, ഹരിശങ്കർ പാടിയത്.

0: ശുചിമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ചേവായൂരിൽ നിന്നും സബിത അനീഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. എഴുപുന്ന തരകൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: മേത്തോട്ടത്താഴത്തു നിന്നും കാർത്തിക് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും ശ്വേതയും പാടിയത്.

യുവ ചോയ്സിൽ ഇനി ജിൽന വൈശാഖ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മൈക്കിൾ മദനകാമരാജൻ എന്ന ചിത്രത്തിനു വേണ്ടി കമൽഹാസനും എസ് ജാനകിയും പാടിയത്.

ചേലേമ്പ്രയിൽ നിന്നും സദാനന്ദൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

യുവ ചോയ്സിൽ ഇനി ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിന് വേണ്ടി സഞ്ജിത് ഹെഗ്ഡെ, അനില രാജീവ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കുരുവട്ടൂരിൽ നിന്നും നിത്യ അനിൽ.

FM പ്രധാന വാർത്തകൾ. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. അയോധ്യാക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നാളെ നടക്കും. രാവിലെ 11 ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞ. ജുറാസിക് പാർക്ക്, ദ പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഫിഫ ലോകകപ്പ് അവലോകനം.
1: കാലുകൾ കൊണ്ട് മൈതാനത്തെഴുതുന്ന കവിതയാണ് ഫുട്ബോൾ. ആവേശവും ആകാംക്ഷയും അതിശയവും കോർത്തിണക്കി ഗോളുകളുടെ താളത്തിലെഴുതുന്ന ഇതിഹാസം. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. നാളെ സ്പെയിനിനെ ഫ്രാൻസും ബുധനാഴ്ച അർജന്റീനയെ ഇംഗ്ലണ്ടും നേരിടും. സെമി ഫൈനൽ ചിത്രം തെളിഞ്ഞതിനൊപ്പം ഒരു അത്യപൂർവ ചരിത്രവും പിറന്നിരിക്കുന്നു. ലോകകപ്പിന്റെ അവസാന നാലിലെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിലെ ആദ്യ നാല് ടീമുകളാണ്. ഇതെങ്ങനെ ഇത്ര കൃത്യമായി സംഭവിച്ചു എന്നാലോചിച്ച് ആരാധക ലോകം അത്ഭുതം കൂറുമ്പോൾ ഫിഫ ദീർഘവീക്ഷണത്തോടെ എടുത്ത തീരുമാനത്തിന് കൈയടിക്കേണ്ടിയിരിക്കുന്നു. ലോക റാങ്കിങ്ങിലെ ആദ്യ നാല് സ്ഥാനക്കാർ സെമി ഫൈനലിന് മുൻപ് പരസ്പരം ഏറ്റുമുട്ടാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ലോകകപ്പ് ഫിക്ചർ നറുക്കെടുപ്പിൽ ഫിഫ സ്വീകരിച്ചത്. നാലിൽ ഏതെങ്കിലും ഒരു ടീം ഗ്രൂപ്പ് ജേതാക്കളാവാതെ പോയിരുന്നെങ്കിലോ നോക്കൌട്ടിൽ പുറത്തായിരുന്നുവെങ്കിലോ പാളുമായിരുന്നു ഇപ്പോൾ സംഭവിച്ച ലൈനപ്പ്. പ്രതീക്ഷ തെറ്റിക്കാതെ ആദ്യ നാല് റാങ്കുകാരും അതത് പാത്തിലൂടെ മുന്നേറിയപ്പോൾ മുമ്പൊരു ലോകകപ്പിലും കാണാത്ത അപൂർവതയും ഉടലെടുത്തു. സെമി ഫൈനലിൽ കടന്ന സ്പെയിനും അർജന്റീനയും ഫ്രാൻസും ഇംഗ്ലണ്ടുമാണ് നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ യഥാക്രമം ആദ്യ നാല് സ്ഥാനങ്ങളിൽ. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നോക്കാം. 2026 ലോകകപ്പിൽ ഫിഫ നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഇതിന് ഹേതുവായത്. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ നാല് സ്ഥാനക്കാരായ സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ടീമുകളെ ടൂർണമെന്റിൽ നാല് വ്യത്യസ്ത കാഡ്രന്റുകളിലായി മുൻകൂട്ടി നിശ്ചയിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാമതെത്തിയാൽ ഈ വമ്പൻ ടീമുകൾക്ക് സെമി ഫൈനലിന് മുൻപ് പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരില്ല എന്ന് ഉറപ്പാക്കാനായിരുന്നു പ്രത്യേക നറുക്കെടുപ്പ് മാനദണ്ഡം. സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലും അർജന്റീന ജെയിലും ഫ്രാൻസ് ഐയിലും ഇംഗ്ലണ്ട് എല്ലിലുമായിരുന്നു. ഇവർ അതത് ഗ്രൂപ്പ് ജേതാക്കളാവുകയും തുടർന്ന് നോക്കൌട്ട് മത്സരങ്ങൾ ജയിച്ച് സെമിയിലെത്തുകയും ചെയ്തതോടെയാണ് ചരിത്രം പിറന്നത്. ഡിസംബറിലെ നറുക്കെടുപ്പ് സമയത്തെ അതേ റാങ്കിങ്ങിൽ തന്നെയാണ് നാല് ടീമുകളും ഇപ്പോഴും തുടരുന്നതെന്ന സവിശേഷതയുമുണ്ട്. ലോകകപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് പ്രവേശിക്കവേ ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടിനായി പോരാട്ടമുറുകി. ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയാണ് പട്ടികയിൽ ഒന്നാമത്. എംബാപ്പയുടെ പേരിൽ 8 ഗോളും അസിസ്റ്റുമുണ്ട്. അർജന്റീന നായകൻ ലയണൽ മെസ്സിയും 8 ഗോളടിച്ചിട്ടുണ്ട്. 2 അസിസ്റ്റേയുള്ളൂ.

0: ുന്നതിനാലാണ് മെസ്സി രണ്ടാമനായത്. 7 ഗോളുമായി നോർവേയുടെ എർലിംഗ് ഹാലൻഡ് ആണ് മൂന്നാമത്. നോർവേ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റു പുറത്തായതോടെ ഹാലൻഡ് രംഗമൊഴിഞ്ഞു. ഇംഗ്ലീഷ് താരങ്ങളായ ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും 6 ഗോൾ വീതം നേടിയിട്ടുണ്ട്. ഈ ലോകകപ്പിൽ ലയണൽ മെസ്സി ഗോൾ നേടാത്ത ആദ്യ മത്സരമായി സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ. 2022 മെസ്സി ഖത്തറിൽ തുടക്കമിട്ട ഗോളടിയാത്ര തുടർച്ചയായ 9 മത്സരങ്ങൾക്കൊടുവിലാണ് അർജന്റീന നായകൻ സ്കോർ ചെയ്യാതെ മടങ്ങിയത്. കഴിഞ്ഞ ലോകകപ്പിലെ ഗ്രൂപ്പ് റൌണ്ടിൽ സൌദി അറേബ്യയ്ക്കും മെക്സിക്കോക്കുമെതിരെ ഓരോ ഗോൾ നേടിയ മെസ്സിക്ക് പോളണ്ടിനെതിരെ വലകുലുക്കാനായില്ല. എന്നാൽ തൊട്ടടുത്ത പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രിയക്കെതിരെ ഗോളടി പുനരാരംഭിച്ചു. നെതർലൻഡ്സിനും ക്രൊയേഷ്യക്കുമെതിരെ യഥാക്രമം ക്വാർട്ടർ ഫൈനലിലും സെമിയിലും ഓരോ ഗോൾ. ഫൈനലിൽ ഫ്രാൻസിനെതിരെ 2 എണ്ണം. ആ ടൂർണമെന്റിലാകെ 7 ഗോളായിരുന്നു സമ്പാദ്യം. ഇക്കുറി അൾജീരിയക്കെതിരെ ഹാട്രിക്കോടെ തുടങ്ങി. ഓസ്ട്രിയക്കെതിരെ 2 ഗോളും ജോർഡനെതിരെ 1 ഗോളും. നോക്കൌട്ടിൽ കേപ്പ് വെർദയെയും ഈജിപ്റ്റിനെയും വെറുതെ വിട്ടില്ല മെസ്സി. പക്ഷേ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡ് ഗോളി ഗ്രഗോർ കോബേലിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതേസമയം ഫിഫ ലോകകപ്പിൽ റെക്കോർഡുകൾ ഓരോന്നായി തന്റെ പേരിനൊപ്പം എഴുതി ചേർത്ത് മെസ്സി കുതിപ്പ് തുടരുകയാണ്. 6 ലോകകപ്പ് കളിക്കുന്ന 31 മത്സരങ്ങളാണ് കളിച്ചത്. ഇതും അദ്ദേഹം മൈതാനത്ത് ചെലവഴിച്ച 2400 മിനിറ്റുകളും മറ്റൊരു താരത്തിനും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാണ്. സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തോടെ ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ 15 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും മെസ്സി തന്റെ പേരിലാക്കി. ഈ കളിയിൽ അലക്സിസ് മാക്കലിസ്റ്റർ ഹെഡറിലൂടെ നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയ കോർണർ കിക്കിലൂടെ തന്റെ ലോകകപ്പ് കരിയറിലെ 11th അസിസ്റ്റും അദ്ദേഹം കുറിച്ചു. ഇതോടെ ജർമ്മൻ ഇതിഹാസം ഫ്രിറ്റ്സ് വാൾട്ടറെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകുന്ന താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ നോർവേക്കെതിരായ ഇംഗ്ലണ്ട് നേടിയ ഗോളാണ് വില്ലൻ. 1st പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം ഗോൾ നേടുന്നതിന് തൊട്ടുമുമ്പ് നോർവേ ഗോളി ഓറിയൻ നെയ്ലാൻഡിന്റെ ഗോൾ കിക്കിൽ പന്ത് സ്റ്റേഡിയത്തിന് മുകളിൽ ക്യാമറ കേബിളിൽ തട്ടിയെന്നായിരുന്നു വിവാദം. കേബിളിൽ തട്ടി ദിശ മാറി വീണ പന്ത് ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സന് ലഭിക്കുകയും ആന്റണി ഗോർഡൻ വഴി ബെല്ലിംഗ്ഹാമിലെത്തി ഇംഗ്ലണ്ടിനെ സമനില ഗോളായി മാറുകയും ചെയ്തു. പന്ത് ക്യാമറ കേബിളിൽ തട്ടിയെന്ന് നോർവേ താരങ്ങൾ വാദിച്ചുവെങ്കിലും ഗോൾ അനുവദിച്ചു. കളി അവസാനിച്ചിട്ടും സാമൂഹിക മാധ്യമങ്ങളിലും തർക്കം തുടരുകയാണ്. എന്നാൽ ആവശ്യമില്ലാത്ത വിവാദമാണിതെന്ന് ഫിഫ വ്യക്തമാക്കി. ഗോളിന്റെ ദൃശ്യവും സെൻസർ ഗ്രാഫിക്സും പുറത്തുവിട്ട് ഫിഫ വാദത്തിൽ കഴമ്പില്ലെന്ന് വിശദീകരിച്ചു. പന്തിന്റെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്ന സെൻസറിൽ ഇത്തരത്തിൽ ഒരു തെളിവുമില്ലെന്നും ഫിഫ വ്യക്തമാക്കി. ലോകകപ്പിന്റെ വലുപ്പം വീണ്ടും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഫിഫ. നിലവിൽ നടക്കുന്ന ലോകകപ്പുകളിൽ നിന്ന് മാറി 16 രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ടൂർണമെന്റ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ അറിയിച്ചു. 2030 ലോകകപ്പിന് മുന്നോടിയായി ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 32 നിന്ന് ഇക്കുറി 48 പങ്കാളിത്തമുയർത്തിയിരുന്നു. ഫുട്ബോൾ ലോകകപ്പിന്റെ 100th വാർഷികം ആഘോഷിക്കുന്ന 2030 ടൂർണമെന്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിപുലീകരണത്തോടെ നടത്തുക എന്നതാണ് ലക്ഷ്യം. 3 ഭൂഖണ്ഡങ്ങളിലായി 6 രാജ്യങ്ങളിലായാണ് ഈ എഡിഷൻ അരങ്ങേറുക. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നിവർ പ്രധാന ആതിഥേയരാകുമ്പോൾ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ദക്ഷിണാമേരിക്കൻ രാജ്യങ്ങളായ ഉറുഗ്വായ്, പരാഗ്വേ, അർജന്റീന എന്നിവരാണ്. ഇറ്റാലിയൻ ഫുട്ബോളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇതിഹാസ താരം പൌലോ മാൽദീനിയെ ദൌത്യമേൽപ്പിച്ച് ഫുട്ബോൾ ഫെഡറേഷൻ. തുടർച്ചയായി 3rd തവണയും ലോകകപ്പ് യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ദേശീയ ടീമിനെ തിരികെ വിജയവഴിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മാൽദീനിയെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ ടെക്നിക്കൽ ഡയറക്ടറായി നിയമിച്ചു. ഇറ്റലിക്കായി 126 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മാൽദീനി 2028 വരെയുള്ള കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്.
1: ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ KPM റിയാസ്.
2: ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. അപ്പുണ്ണി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം, ബിജു തിരുമലയുടെ രചന, കണ്ണൂർ രാജന്റെ ഈണം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 5-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

മഴക്കാല പച്ചക്കറി കൃഷിയുടെ നല്ല തുടക്കത്തിന് നമുക്ക് തിരുവാതിര ഞാറ്റുവേലയുടെ ഗുണങ്ങൾ കൂടി ലഭിച്ചപ്പോൾ നാമ്പിട്ട ചെടികൾ തഴച്ചു വളരാനും കൂടുതൽ കരുത്തോടെ വിവിധ ഘട്ടങ്ങളിൽ എത്താനുമൊക്കെ സഹായിച്ചു. കൃത്യമായ നിരീക്ഷണവും വളപ്രയോഗവും കരുതലുമാണ് കൃഷിയുടെ വിജയരഹസ്യം എന്നിരിക്കെ വീട്ടമ്മമാരും ഓണക്കാല പച്ചക്കറി കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാവരും സദ്യയ്ക്കുള്ള വിഭവങ്ങൾ വിളവെടുക്കുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലും നന്നായി ശ്രദ്ധ ചെലുത്തണം. വിഷമില്ലാത്ത ഓണസദ്യ ഒരുക്കാനുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിലേറെയായി ജൈവ കാർഷിക രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീമതി വിജയ ഭാസ്കറാണ്. വീട്ടിൽ പൂക്കൾ കൊണ്ട് വർണ്ണപ്രപഞ്ചം തീർത്തിരിക്കുന്ന ഈ വീട്ടമ്മ പച്ചക്കറി കൃഷിയിലേക്ക് ചുവടുമാറ്റിയപ്പോൾ അത് പൊതുസമൂഹത്തിനും ഏറെ ഗുണപ്രദമായി മാറി. തന്റെ കൃഷി അറിവുകൾ പകർന്നു നൽകിയതിലൂടെ ഇന്ന് നൂറുകണക്കിനാളുകൾ കേരളത്തിലങ്ങോട്ട്

0: വർഷമിങ്ങോളം കൃഷിരംഗത്ത് ചുവടുറപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യവും സംസ്ഥാന അവാർഡുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീമതി വിജയഭാസ്കറിനുണ്ട്. ഈ ജൈത്രയാത്രയിൽ ഭർത്താവ് ശ്രീ ഭാസ്കരൻ നായരുടെ കരുത്ത് കൂടുതൽ പ്രചോദനമാകുന്നുണ്ട്. ഓണക്കാല വിഭവങ്ങൾ വിളയിക്കാനൊരുങ്ങിയ വീട്ടമ്മമാരോട് താൻ നിത്യേന കൃഷിയിടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അനുവർത്തിക്കേണ്ടതായ മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രീമതി വിജയഭാസ്കറിന് പറയാനുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ എല്ലാവരും ഓണത്തിലേക്കുള്ള പച്ചക്കറി കൃഷിയുടെ ഒരുക്കത്തിലായിരിക്കും. ഞാനും കുറേ പച്ചക്കറി തൈകൾ നട്ടിട്ടുണ്ട്, കുറേ വിത്തുകൾ മുളച്ച് വന്ന ഇതുണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ചെടികളും ഒരുവിധം വളർന്ന് നാലിലപ്പരുവായതുണ്ട്, ആറിലപ്പരുവായതുണ്ട്, കുറച്ചും കൂടെ വലുതായതുണ്ട്. ഇതെല്ലാം എത്രയൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ഓണത്തിന് നല്ല ഭംഗിയായിട്ട് വിളവെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ച് വളങ്ങളുടെ ഇതാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് വളം ചെയ്യണമെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് അത് ഒന്നും മുടക്കം വരാതെ എല്ലാം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ അത് ഭംഗിയായിട്ട് ഒന്ന് ചെയ്തിട്ട് ഒരാഴ്ച കഴിയട്ടെ, അങ്ങനെ ഒരു ഇത് പാടേയില്ല. എല്ലാം അതിൻ്റെ രീതിയിൽ അതിൻ്റെ ചിട്ടവട്ടത്തോടുകൂടി അത് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല വളമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫിഷമിനോ ആസിഡാണ്. അത് സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കാൻ ആരും നിൽക്കണ്ട. ഫിഷമിന് ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നും നമ്മൾ വെള്ളം ഒഴിക്കണേൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഒരു അംശം അതിലേക്ക് ചേർത്തിട്ട് മണ്ണൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കുക വെള്ളം. പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഫിഷമിനോ അരിച്ചെടുത്ത് 3 ml ഒരു ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫിഷമിനെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് നോക്കൂ. അപ്പം ആ ചെടിയുടെ വളർച്ചയും അതിൽ വരണ പൂക്കളും അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാവും എന്നറിയാമോ? അങ്ങനെ ചെയ്യുക. അത് ഒരു വളം. പിന്നെ വേണ്ടത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ശർക്കര എടുക്കുക, കുറച്ച് ചാണകം എടുക്കുക, കുറച്ച് കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കെന്നും പറയും, അതെടുക്കുക. അത് മൂന്നും കൂടെ ബയോഗ്യാസിൻ്റെ സ്ലെറിയോ കഞ്ഞിവെള്ളമോ നമ്മൾ അരി കഴുകണ വെള്ളമോ ഒന്നും കളയരുത്. നമുക്കൊന്നും കളയാനില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒന്നും നമുക്ക് കളയാനില്ല, എല്ലാം നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കാം. അതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് ക്ലോക്ക് വൈസിനെ ഇളക്കി ഒരു 3 ദിവസം വയ്ക്കുക. 3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഫിഷമിനോ എടുക്കണമൊന്നും ഇല്ല. അല്ല, കുറച്ച് ഫിഷമിനോ ചേർത്താലും കുഴപ്പമില്ല. അത് 1 കപ്പ് വെള്ളം എടുത്ത് 10 കപ്പ് വെള്ളം ചേർത്ത് എല്ലാ ചെടിയുടെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കും. ഈ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നിരീക്ഷണം അതാണ് അതിന് വേണ്ടത്. എന്നും നോക്കുക, പുഴുണ്ടോ, ഇല വാടിയിട്ടുണ്ടോ, അത് ചെയ്തിട്ടോ, അതെല്ലാം നോക്കി കൃഷി ചെയ്താൽ പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് പറിച്ചാൽ തീരാത്ത അത്രയും പച്ചക്കറി നമുക്ക് കിട്ടും. അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയണത്. ഈ മുകളിൽ ചെടികളൊക്കെ നോക്കാൻ കയറുമ്പോൾ അതിലൊക്കെ കളകൾ ഇങ്ങനെ പൊടിച്ചു വരാറുണ്ട്. മുറ്റത്തൊക്കെ കുറച്ച് പുല്ലുകൾ കാണും, അതെല്ലാം പിഴുതെടുത്തോണ്ട് വന്ന് ഒരു ബക്കറ്റിലേക്ക് ഇടുക. ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു വലിയ കഷ്ണം ശർക്കര ഇടുക. ശർക്കര എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ്. എൻ്റെ സാറ് പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്യണത് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരിതാണ്. ഒരു മണമോ നാറ്റമോ ഒന്നും വരില്ല. ആ പുല്ലെല്ലാം കൂടെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ച് ഒരു വലിയ ഉണ്ട ശർക്കരയും ഇട്ട് കുറച്ച് വെള്ളം, ഏത് വെള്ളമാണെങ്കിലും ശരി. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല, സ്ലറിയില്ല, കഞ്ഞിവെള്ളം ഇല്ല, ഒന്നും ഇല്ല എങ്കിൽ വെറും പച്ചവെള്ളം ഒഴിച്ച് വെച്ച് ആ പുല്ലിനെ കുത്തിത്താത്ത് നല്ലപോലെ വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുക. ദിവസം അങ്ങനെ ചെയ്യുക. ഒരു 5-6 ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ പച്ച ചാണകം എങ്ങനെ കിട്ടും, അതുപോലെ നല്ല ഒരു പച്ച നിറത്തിലുള്ള നല്ലൊരു വെള്ളം കിട്ടും. അത് വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല. അത് അതേപോലെ തന്നെ മുക്കിയെടുത്ത് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്നവരുണ്ടാവും ധാരാളം. അപ്പോൾ അത് കഴുകണ വെള്ളമൊക്കെ വേഗം അങ്ങ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കളയാതെ അതിനെ ഒരു ഇതിൽ ചേർത്ത് വെച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എല്ലാ ചെടിയുടെ ചോട്ടിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1-ാമത്തെ കാര്യം, പിന്നെ കീടങ്ങൾ വരണമെന്ന് പറയണം. പയറിനാണെങ്കിൽ മുഞ്ഞ വരണമെന്ന് പറയണം. ഇതൊന്നും അധികമായിട്ട് എനിക്ക് വന്ന് കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ പറയും മാഡത്തിന് ഒന്നും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കും. ആണ്, അതിൻ്റെ കുഞ്ഞിലെ 2 ഇല പ്രായം തൊട്ട് നമ്മൾ പയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഞ്ഞയില്ല, ഒന്നുമില്ല. പയർ വന്നു കഴിഞ്ഞാൽ ചാഴി വരും. അപ്പോൾ ആ ചാഴി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിഷമിനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അതിൻ്റെ മണം കേൾക്കുമ്പോഴേ ചാഴി പോവും. എന്ന് പറഞ്ഞാൽ അത് വലിയ നാറ്റം അങ്ങനെയല്ല, ചാഴിക്ക് ആ ഫിഷമിനോട് ഗന്ധം ഇഷ്ടമല്ല, അതുകൊണ്ട് അത് പോവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എല്ലാ ചെടികളും ആ ഒരു 15 ദിവസത്തിലൊരിക്കൽ സ്യൂഡമോണസ് എന്ന് പറയുന്ന ഒരിതുണ്ട്, അത് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ സ്പ്രേയും ചെയ്യുക, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു വളമായി. ഞാൻ ചെയ്യണത് ഈ ഫിഷമിനോ ഈ പച്ചച്ചാണകവും ഇതെല്ലാം കൂടെ കലക്കി കടലപ്പിണ്ണാക്കൊക്കെ ചേർത്ത ഒരു വളം, പിന്നെ അല്ലാതെ പച്ചിലകൾ ഇട്ടുള്ള വളം. പിന്നെ നമുക്ക് പൂക്കളൊക്കെ വന്നു തുടങ്ങുമ്പോൾ

ഗമിനോ ആസിഡ് എന്ന് പറഞ്ഞുണ്ട്, മുട്ട വെച്ച് ചെയ്യണം. എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് ഇപ്പം ഞാൻ അത് പറഞ്ഞ് വിശദീകരിച്ച് പറയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും അതറിയാം. എഗ്ഗമിനോ ആസിഡ് മുട്ട വന്ന് തുടങ്ങി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതേപോലെ തന്നെ 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കണം. എഗ്ഗമിനോ സ്പ്രേ ചെയ്യുമ്പോൾ 1 സ്പ്രേ ചെയ്യാവുള്ളൂ. അപ്പോൾ അതിൽ വരണ പൂക്കളെല്ലാം, തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൽ വരണ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകത്തുമില്ല, അതിലെല്ലാത്തിലും കാപിടിക്കുകയും ചെയ്യും. അത് ചെയ്യുക. പിന്നത്തെ കാര്യം, വീടിന് ചുറ്റും ചെടികളുടെ ഇടയിലൊക്കെ ഓരോ ബന്ദിപ്പൂക്കൾ വെച്ചു കൊടുക്കുക. എനിക്ക് അന്നും ഇന്നും എപ്പോഴും എൻ്റെ വീട്ടിൽ 2 ബന്ദിയെങ്കിലും കാണും. ഇപ്പോഴത്തെ ബന്ദി എന്ന് പറയുന്നത് ഹൈബ്രിഡാണ്. അപ്പം നമ്മൾ അതിന് വിത്ത് അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ കൊണ്ട ഒടിച്ച് ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചാൽ 2 വേര് വരും. അപ്പം അതങ്ങ് നട്ടു കൊടുക്കുക. നമ്മൾ ഈ കൊണ്ട മുറിക്കുന്നതോടൊപ്പം തന്നെ അതിന് ബ്രാഞ്ചസ് വരും. 1 ബന്ദിച്ചെടിയിൽ 35-40 പൂ വരാനുള്ള ഇതുണ്ട്. അങ്ങനെ വരും, വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ബന്ദിപ്പൂക്കൾ ചുറ്റും വയ്ക്കുക. അപ്പം ഗുണം 2 കീടങ്ങളൊന്നും വരത്തുമില്ല. എല്ലാവരും ഈ പൂക്കളിലേക്ക് പോളിനേഷൻ നടക്കാനും നമുക്ക് എളുപ്പം. അതും ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കീടങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ ഭയങ്കര കീടങ്ങളാണ്, യെല്ലോ ട്രാപ്പ് കെട്ടുക. കുറേ യെല്ലോ ട്രാപ്പ് അവിടെ അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതെല്ലാം അതിൽ പിടിക്കും. പിന്നെ വീണ്ടും ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കാന്താരി എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, അത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വേപ്പെണ്ണയും കൂടെ ചേർത്ത് കുറച്ച് ഗോമൂത്രം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഉണ്ടാക്കി കുറേ ദിവസം വെക്കരുത്, 3 ദിവസമോ 4 ദിവസമോ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ മണം അങ്ങ് പോവും. അല്ലെങ്കിൽ അത് അടച്ച് വെച്ചിട്ട് വീണ്ടും 2 കുടം വെളുത്തുള്ളി എടുത്ത് ചതച്ച് അതിലൂടെ ചേർത്ത് അടിക്കുക. ഇതും കൂടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ 1 കീടങ്ങളും വരില്ല, 1 ഇതും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എന്നും നോക്കുക ചെടിയെ, രാവിലെയോ വൈകുന്നേരമോ ആ തോട്ടത്തിലൂടെ നടക്കുക, അവരോടൊന്ന് സംസാരിക്കുക. അവർ ജീവനുള്ള ആൾക്കാരാണ്, അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഇതിലപ്പുറം വേറെ ഒന്നും വേണ്ട. നമ്മൾ എങ്ങനെ അവരോട് സ്നേഹം കാണിക്കണോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ തരണ എന്താണ്, പച്ചക്കറികൾ തന്നെയാണ് നമുക്ക് തരണത്. ധാരാളം പച്ചക്കറികൾ കിട്ടണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണ, ഓണം വരികയാണ്, എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് ധാരാളം പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ, വെളിയിൽ നിന്നൊരു പച്ചക്കറി വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വെച്ച് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പച്ചക്കറി കൃഷി ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടെനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വിഷമില്ലാത്ത 5 ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി, അതിൽ 5 എണ്ണം പച്ചക്കറി നിങ്ങളൊന്ന് വെച്ചു നോക്കൂ. പച്ചക്കറി കൃഷിക്ക് സമയമില്ല എന്ന് ആരും പറയരുത്. കടകളിലൊക്കെ പോയി മണിക്കൂറോളം നിന്ന് നമ്മൾ സാധനം മേടിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, രാവിലെ നമ്മുടെ വീട്ടിലേക്ക് കയറി 2 പച്ചമുളക് അടത്തിയെടുക്കാം, 2 കറിവേപ്പില എടുക്കാം, 1 വഴുതനങ്ങ എടുക്കാം, 1 വെണ്ടയ്ക്ക എടുക്കാം. ഒന്നും വേണ്ട, 2 ചീര, 2 മുരിങ്ങയില, ഇതൊക്കെ തന്നെ ധാരാളം മതി. അപ്പം അതുകൊണ്ട് കൃഷി ചെയ്യാത്തവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും 5 ഗ്രോ ബാഗെങ്കിലും വെച്ച് പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ 10-11 കൊല്ലം ഞാൻ കൃഷിയിലൂടെ ആ കൃഷിയെ ഇഷ്ടപ്പെട്ട് അതിനോട് സ്നേഹിച്ച് കഴിഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് അസുഖം എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും ഓർക്കാനുള്ള എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്, അസുഖം ഇല്ലാഞ്ഞിട്ടല്ല. ഇന്നലെയാണെങ്കിലും ഇന്നലെയും മിനിങ്ങാന്നും ആണെങ്കിലും 2 ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും 2 ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാരെന്ന് പറഞ്ഞൊരു വിഭാഗം മനുഷ്യൻ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. അവർ ജോലി ചെയ്യും, അവരുടെ കൂടെ നിൽക്കും. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്ന് എൻ്റെ ടെറസിൻ്റെ മുകളിൽ മുഴുവൻ പാകി വെച്ച തൈകൾ നട്ടു, ഇനി നടാനുള്ളതിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ച് വളർന്നതിന് വളം കൊടുത്തു. പിന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കൃഷിസ്ഥലം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരു ചെടി നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയുണ്ടായിരിക്കണം. എന്നു വെച്ചാൽ പഴുത്ത ഇലകളും അതും ഇതുമൊക്കെ തൊഴിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ വീണ് കിടന്നാൽ അതിൽ നിന്ന് തന്നെ കൃമികളും കീടങ്ങളും വന്ന് അത് തന്നെ കൃഷിക്ക് ദോഷമായിട്ട് വരും. അതേപോലെ തന്നെ ഒരു പഴുത്ത ഇല നിന്ന് അതിനെ വെട്ടിക്കളയുക. പിന്നെ ഒരു കാ പറിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിന് വളം വീണ്ടും കൊടുക്കണം. വളം കൊടുത്താലേ അത് വീണ്ടും വീണ്ടും വരുള്ളൂ. അല്ലാതെ അവിടെ നിൽക്കുന്ന കായെല്ലാം പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് 3 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, 4 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, നമ്മളങ്ങനെ ഭക്ഷണം കിടന്ന് നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ലോണം ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളം കൊടുക്കുക. വളം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ധാരാളം പച്ചക്കറി തരും. തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിലൂടെ ഉള്ളതാണ് ഞാൻ ഈ പറയണത് മുഴുവനും. ഞാൻ ഈ 11 കൊല്ലം കൊണ്ട് ചെയ്യണതാണ്. ഞാൻ 1-2 ദിവസം ഒരു ചെടിക്കൊന്നും കൊടുക്കാതിരുന്ന് നോക്കട്ടെ, അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ 1 ആഴ്ച ഞാൻ പഴയ ചെടികളിൽ നിന്നതിന് വെള്ളമൊഴിച്ച് മാത്രം കൊടുത്തു. അപ്പം ചെന്ന് പറിക്കാനൊന്നുമില്ല, 2 കുഞ്ഞ് വെണ്ടയ്ക്ക 2 കുഞ്ഞ് വഴുതനങ്ങ കാണും. ഇന്നലെ അതിനെല്ലാത്തിനും പഴയ ചെടികൾക്ക് അതിന് കുറേ പച്ചച്ചാണകം. ഈ വെയിലത്തിട്ട് ഉണക്കിയ ചാണകം ആരും ഉപയോഗിക്കരുത്. പച്ചച്ചാണകത്തിന് കിട്ടണം.

ത്തോളം ഇത് വേറൊന്നിനുമില്ല. എനിക്കറിയാം ഇനിയൊരു ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നിറയെ പറിക്കാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നല്ലതായിട്ട് കൃഷി ചെയ്ത് ഇത്തവണത്തെ ഓണം എല്ലാവരും ധാരാളം പച്ചക്കറികൾ പറിച്ച് നല്ല സദ്യ ഉണ്ടാക്കി, നല്ലതായിട്ട് വിഷമില്ലാത്ത പച്ചക്കറി പറിച്ച് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുത്ത് ഓണം നന്നായിട്ട് ആഘോഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.

പ്രായം കൃഷിക്ക് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ ശ്രീമതി വിജയഭാസ്കർ. മനസ്സോടെ മുന്നിട്ടിറങ്ങിയാൽ വിജയം ഉറപ്പെന്ന് തെളിയിച്ച ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മുന്തിയ വില കൊടുത്ത് വിഷം വാങ്ങേണ്ടതില്ല എന്ന് മലയാളി തീരുമാനിച്ചാൽ വരുമാന വർദ്ധനവിനൊപ്പം സന്തോഷവും കുടുംബത്തിന്റെ ആരോഗ്യവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കും.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: എഫ് എം പ്രധാന വാർത്തകൾ. അയോധ്യ ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ മൂന്നാം പതിപ്പാണിത്. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, തട്ടിപ്പ് തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇടുക്കി മാങ്കുളത്ത് വെള്ളച്ചാട്ടത്തിൽ വീണ് വിനോദസഞ്ചാരി മരിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശി സലീമാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 153 പേർ കൂടി അറസ്റ്റിലായി. 149 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ഈ മാസം 20 മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 6
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

0: കോളിവുഡ് ഹിറ്റ്സ് സമാപിച്ചു.
1: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
1: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
2: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
0: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മൻസിൽ എന്ന ചിത്രത്തിൽ നിന്നും കിഷോർ കുമാർ പാടിയത്.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: അൽക്കയാഗ്നി, കുമാർ സാനു എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സാജൻ എന്ന ചിത്രത്തിൽ നിന്നും.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: താൻ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. അനുരാധ ശ്രീറാം, സുജാത, സോനു നിഗം, എ ആർ റഹ്മാൻ എന്നിവർ പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ലഗാൻ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണൻ, അൽക്ക യാഗ്നിക്, സുഖ്വിന്ദർ സിംഗ് എന്നിവർ പാടിയ ഗാനം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം ദേശ് പർദേശ് എന്ന ചിത്രത്തിൽ കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

0: ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: ഇപ്പോൾ സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. അയോധ്യാക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം. ഭൂമി തരമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക ഭൂവിനിയോഗത്തിൽ സുതാര്യത കൊണ്ടുവരാനും ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ ലക്ഷദ്വീപ് ഭരണകൂടം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 7 മണി മുതൽ വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
6: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
7: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
6: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
8: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

ഇപ്പോൾ കേൾക്കാം ഗാനകേളി. ഗാനകേളിയിൽ ആദ്യ ഗാനം അപരിചിതൻ എന്ന ചിത്രത്തിൽ നിന്നും സുജാത പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിൻ്റെ ഈണം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: കൈതപ്രം രചിച്ച് ജോൺസൺ ഇടം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം ആധാരം എന്ന ചിത്രത്തിൽ നിന്ന്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഗാനകേളിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച വിദ്യാസാഗർ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം ഉസ്താദ് എന്ന ചിത്രത്തിൽ നിന്നും.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യൂസഫ് അലി കച്ചേരി രചിച്ച് രവി ബോംബെ ഇണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗസൽ എന്ന ചിത്രത്തിൽ നിന്നും

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഇന്നലെ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടി ഗാനം കേൾക്കാം.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഡി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ക്യാബിനറ്റ് പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്.
0: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 ആഴ്ച സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ.

0: അറിയിച്ചു. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴിതെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി

0: സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പി എസ് സി പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഗാനകേളി തുടരുന്നു. പാദസരം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി യേശുദാസും രാധിക തിലകും പാടിയ ഗാനം കേൾക്കാം, ഗുരു എന്ന ചിത്രത്തിൽ നിന്നും.

ഗാനകേളി സമാപിച്ചു. എഫ് എം പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMG പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദുകൃഷ്ണ ചർച്ച നടത്തി. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. 103.6 Real FM.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൗരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സൈബർ സുരക്ഷ, അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെഡ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
2: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതിക

0: വിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ൽ അധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഐടി കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMG പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. July 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 30 ഓളം മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
1: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. 1-ാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധസേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ

0: 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.
1: എവർഗ്രീൻ ഡ്യുവറ്റ്സ് തുടരുന്നു.

FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും വിമാനമാർഗം നാളെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ്. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മാത്യു ജോൺ ചലച്ചിത്ര സീരിയൽ നടനാണ്. പരസ്യചിത്രങ്ങൾ, ഷോർട്ട് ഫിലിമുകൾ എന്നിവയുടെ ഛായാഗ്രാഹകനും സംവിധായകനുമാണ്. വീഡിയോഗ്രാഫറാണ്. തന്റെ സർഗജീവിതാനുഭവങ്ങളെ പറ്റി സംസാരിക്കുന്നു മാത്യു ജോൺ.
2: ചലച്ചിത്ര മേഖലയിൽ, ഷോർട്ട് ഫിലിം മേഖലയിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. താങ്കളുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ മിമിക്രി പോലുള്ള കലാരൂപങ്ങളിലൂടെ വളർന്ന് ചലച്ചിത്രം, അതുപോലെ സീരിയൽ, പരസ്യചിത്രം, ഇങ്ങനെ വൈവിധ്യമാർന്ന ഇടങ്ങളിൽ സംവിധായകനായും ക്യാമറ പേഴ്സണായും നടനായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. മാത്യുവിൻ്റെ ഒരു കരിയറിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഒരു അവതരണം എന്ന് പറയുന്നത് തിയേറ്ററിലുള്ള അനന്തൻകാട് സിനിമയിലാണ് അല്ലേ?
3: അതെ അതെ, തീർച്ചയായിട്ടും. അനന്തൻകാടിലേക്ക് ഞാൻ വരാനുള്ള കാരണം, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുണ്ട്, അടുത്ത സുഹൃത്തും ഒരു സഹോദരനെ പോലെയാണ് അബിൽ ആനന്ദ് എന്ന പേര്. അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ഞാൻ ട്രിവാൻഡ്രം പോവുകയും അവിടുന്ന് കൃഷ്ണകുമാർ സാർ, ജിയാൻ കൃഷ്ണകുമാർ, അദ്ദേഹമാണ് അതിൻ്റെ സംവിധായകൻ സാർ, എന്നോട് പറഞ്ഞു മെയിൻ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു എങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് തരും, അതിലൊരു ഹെഡ് കോൺസ്റ്റബിളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. കൂടുതൽ ദിവസങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കാട്ടിക്കുളം വയനാട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. വൺ ബഡ്ജറ്റ് സിനിമയാണ്, ഫസ്റ്റ് സീൻ തന്നെയാണ്. പിന്നെ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ആ സിനിമയിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്.
2: അനന്തൻകാടിലെത്തി നിൽക്കുന്ന ഈ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഏത് സിനിമയിലൂടെയാണ്?
3: ആദ്യത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമ. അതിലെത്തിപ്പെടാൻ കാരണം ദേവഗിരിയിലെ അന്നത്തെ വികാരിയച്ഛൻ ജോസ് കാപ്പുകെട്ടച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു. അച്ഛന് ആബേലച്ഛനൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ഞാനവിടെ ദേവഗിരിയിലും ഒക്കെ സ്കിറ്റുകൾ, ഡ്രാമകൾ, മിമിക്രി ആയാലും അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാം ചെയ്യുന്നത് അച്ഛൻ കാണാറുണ്ട്, നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ അച്ഛന് ഒരു ദിവസം എന്നോട് പറഞ്ഞു, സ്വർഗേത്ര അപ്പച്ചനെ എനിക്ക് നല്ല പരിചയമാണ്, നീ ഒന്ന് വന്ന് പോയിട്ട് നോക്കുന്നു പറഞ്ഞു. അച്ഛൻ്റെ കത്തുമായിട്ട് സ്വർഗേത്ര അപ്പച്ചനെ കണ്ടു. അപ്പച്ചനായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഫാസിൽ സാറിനോട് പറയാം, ബാക്കി അവർ നിശ്ചയിക്കുന്ന പോലെയാണ്, തൃപ്പൂണിത്തുറ വെച്ചിട്ടാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എന്നെ പറഞ്ഞയക്കുകയും 42 പിള്ളേരുന്ന് അതിൽ ബിച്ചു എന്ന ഒരു ക്യാരക്ടർ എനിക്ക് തന്നു. ചന്തു നടൻ സുധീഷാണ്. കുറേ ദിവസങ്ങൾ ഷൂട്ട് കഴിഞ്ഞു ഒരു പാട്ട് സീൻ ഉണ്ടായിരുന്നു, അക്കുത്തിക്കുത്താനവരും കുത്തുന്നൊരു പാട്ട്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ ടൈറ്റിൽ സോങ് ആക്കി ഇപ്പം മാറ്റി. അന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ മാത്രം, സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിനെ മാത്രം കൂട്ടി ഞാൻ ആ സിനിമയ്ക്ക് പോയി. ഒരൊറ്റ സീൻ മാത്രം, ഒരു ചെറിയ, അത് ഞാൻ തന്നെ വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ എന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കൊല്ലൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഷോട്ടിൽ ഞാനും സുധീഷും കൂടെ ഇരിക്കുന്ന

0: ഇത് വാക്യം മുഴുവൻ കട്ടിയത് പോയി. സത്യം പറഞ്ഞാലോ അവിടുന്ന് ആ ചെറുപ്പ കാലമാണല്ലോ ഫസ്റ്റ് അനുഭവമാണ്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം ഇതിൻ്റെ പിന്നിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കന്ന് അത് കിട്ടിയത്. അതിനുശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു കഴിവ് കൊണ്ട് മാത്രം നേടാവുന്നതല്ല, ഇതിനൊരു ഭാഗ്യം കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്ന്, അതിനുശേഷം സീരിയല് കുറച്ചുണ്ടായിരുന്നു. മോഹൻ കുപ്ലേരി എന്ന് പറഞ്ഞ ഫിലിം ഡയറക്ടറാണ്, പക്ഷേ അന്ന് മധുമോഹൻ്റെ സീരിയലുകൾ വരുമ്പം അതിൽ കുറച്ച് സീരിയൽ ഞാൻ അഭിനയിച്ചിരുന്നു. മാനസി എന്ന് പറഞ്ഞ സീരിയലൊക്കെ ഞാൻ അഭിനയിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ടും രണ്ട് മൂന്ന് സീരിയൽ ഞാൻ അഭിനയിച്ചിരുന്നു. സുധീഷ് ശങ്കർ എന്ന് പറഞ്ഞ ഒരു, ഇപ്പോൾ അദ്ദേഹം മാരീശൻ എന്ന തമിഴ് സിനിമയുടെ ഡയറക്ടറാണ്. വില്ലാളി വീരൻ ദിലീപിനെ വെച്ച് ചെയ്തു, അതിന് എനിക്ക് സുധീഷ് ശങ്കർ ചെറിയൊരു വേഷം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രാവണി എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു ടെലിഫിലിമിൽ ഞാൻ നായകനായിരുന്നു. നടൻ സുധീഷ് എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. ആ സുധീഷ് അതിൽ ആൻറ്റി ഹീറോ ആയിട്ട്. ഞങ്ങളൊരുമിച്ച് വയനാട്ടിൽ മുത്തങ്ങയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ അതിൽ പി ആർ നാഥനാണ് സ്ക്രിപ്റ്റ് ചെയ്തത്, വിദേശമലയിൽ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്ത ടെലിഫിലിമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ദുർഗ എന്ന് പറഞ്ഞ ഒരു സീരിയൽ, അതിൽ എനിക്ക് പിന്നെ ത്രൂ ഔട്ട് നല്ലൊരു വേഷം സുധീഷ് ശങ്കർ എനിക്ക് തന്നു. അതിൽ ഔസേപ്പ് എന്ന ക്യാരക്ടർ, പിന്നീട് നടൻ സുധീഷ് ഇഷ്ടമായി എന്ന് പറഞ്ഞ ഒരു സീരിയൽ സുധീഷ്, അതിൽ അജയ് എന്ന് പറഞ്ഞ ഒരു നായകനും വില്ലനായിട്ട് മൂന്ന് കഥാപാത്രങ്ങളാണ്, മഹേഷ്, ഇന്നത്തെ ഇടവേള ബാബു, ഞാൻ. അതിൽ സോമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 12 എപ്പിസോഡായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു വീക്ക് മെഗ സീരിയല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലായി മാറി. 36 എപ്പിസോഡ് അത് കവർ ചെയ്തു, അതിൽ 33 എപ്പിസോഡും ഞാൻ ഉണ്ടായിരുന്നു.
1: ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ താങ്കൾ വളരെ നല്ല സംഭാവനകളുള്ള ഒരാളാണ്. വീഡിയോഗ്രഫിയെ അത് തുടങ്ങിയ കാലം മുതൽ തന്നെ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് വീഡിയോഗ്രഫിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും വീഡിയോഗ്രാഫർ എന്ന നിലയിലും വളരെ നല്ല സംഭാവനകൾ നൽകുന്ന ഒരാളാണ്. ഇപ്പോഴും ആ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്.
0: കല എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. 7 ക്ലാസ് പഠിക്കുമ്പോൾ 1 മണിക്കൂറിൻ്റെ നാടകം 20 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുത്ത ആളാണ് ഞാൻ. ഇന്നത്തെ ക്ലാസ് ടീച്ചറായ മാഷോട് ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് അഭിനയിക്കാം. എന്നെ തന്നെ അതിൽ രമേശ് എന്ന് പറഞ്ഞ കഥാപാത്രം നായകനായിട്ട് തരുകയും ചെയ്ത്, അതിൽ ഗംഭീരമായിട്ട് ഞങ്ങൾ ഒരു പെൺകുട്ടി ആൺകുട്ടിയായിട്ട് വേഷമിട്ടിട്ടാണ് മറ്റൊരു എൻ്റെ സഹോദരിയായിട്ട് അഭിനയിച്ചത്. സേവിയ സ്കൂൾ ആനിവേഴ്സറിക്ക് 7 ക്ലാസ് പഠിക്കുമ്പോൾ സ്റ്റേജിൽ കർട്ടൻ പൊന്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പേടി തുടങ്ങി. ഞാനെങ്ങനെയൊക്കെയോ വിറച്ചുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ കൂട്ടുകാരൻ മനോജ് അതിലഭിനയിച്ചൊരു പ്രാന്തനായിട്ട് അഭിനയിച്ചത്. ഏറ്റവും ലാസ്റ്റ് പറയേണ്ട ഡയലോഗ് 2 കർട്ടൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അടുത്ത ഡയലോഗ് എനിക്ക് പറയാനില്ല, കാരണം അവസാനം പറയേണ്ട വാക്കുകളെല്ലാം അയാൾ പറഞ്ഞുപോയി, പിന്നെ എങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ആഷ് അനൗൺസ് ചെയ്തു, ഇതുകൂടി നാടകോടെ അവസാനിച്ചിരുന്നു. പുറത്ത് കൂക്കുവിളി ഞാൻ കേൾക്കുന്നുണ്ട്. ഇതൊരു വാശിയായിട്ട് ഞാൻ കണ്ട്. 10 ക്ലാസ്സിലെത്തിയപ്പം നെൽമണികൾ എന്നൊരു നാടകം തിരഞ്ഞെടുത്തു, അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഞാൻ സംവിധാനം ചെയ്യുകയും ഞാൻ അതിൽ അഭിനയിക്കുകയും ചെയ്തു. അതിന് ഡിസ്ട്രിക്റ്റിലും 2nd കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിലും 1st കിട്ടണ്ടായിരുന്നു. ഒരാൾ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞമാതിരി കുറച്ച് ഡയലോഗ് ഒന്ന് വിഴുങ്ങി, അതോടെ അത് ചെറിയൊരു പ്രശ്നം വന്നു. പിന്നീട് ഞാൻ മൈമിങ് ചെയ്തു. മൈമിങ്ങിൽ സുധീഷും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ മൈമിങ് ഞാൻ അന്നത്തെ കാലത്ത് ഒരുപാട് സ്റ്റേജിൽ ടാഗോറിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അന്ന് കൊണ്ടുപോയി പിന്നെ അവതരിപ്പിച്ചു. അന്നത്തെ സാമ്പത്തികം വളരെ കുറച്ച് പൈസ അവർ തരുള്ളൂ, അതന്നെ കിട്ടിയെങ്കിലായി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ പിന്നാലെ ഓടി നടക്കും, ടാഗോറിൽ വെച്ചിട്ട് ചെയ്തു. അവിടുന്ന് അവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂട്ടി മാവർ ഹോട്ടലിൽ കൊണ്ടുപോയി, ബ്ലൂസി ഹോട്ടലിൽ. അവിടുന്ന് നല്ല നെയ്ച്ചോറും കോഴിയൊക്കെ വാങ്ങി തന്നു. അപ്പോൾ അവരാ ട്രീറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം സന്തോഷമായി. പിന്നെ പൈസ ചോദിക്കാൻ മറന്നുപോയി, അവർ തന്നിട്ടുമില്ല. അവർ തരാതിരിക്കാനാണ് തോന്നുന്നു കോഴിയിറച്ചി നെയ്ച്ചോറൊക്കെ തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു. പക്ഷേ പിന്നീട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ബസൂലി ആരത്തും ഇല്ല എന്ന് പിന്നെയാണ് മനസ്സിലായത്. കോഴിക്കോട് ടൗണിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ നടന്ന് ഞങ്ങൾ, പക്ഷേ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ രസകരമായിട്ടത്. അതിനുശേഷം നാടകങ്ങളിൽ, പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ഭക്തപ്രഹ്ലാദ എന്ന് പറഞ്ഞ ശിവരാത്രിക്ക് അഭിനയിച്ചു, അതിൽ നാരദനായിട്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ നാടകങ്ങൾ കുറച്ച് സ്റ്റേജിൽ കയറി. ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി സാമ്പത്തികം വളരെ അവസ്ഥയായിരുന്നു. പിന്നെ സ്കിറ്റുകൾ ചെയ്തു. എൻ്റെ സുഹൃത്തുക്കൾ 1-2 ക്യാമറ വർക്കുമായിട്ട് പോകുന്നു. അപ്പോൾ എനിക്കൊരു ഇൻകം ആയാലോ എന്ന് വെച്ചാൽ ഞാൻ അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയിട്ട് പിന്നെ ക്യാമറ ഞാനൊരു കൈത്തൊഴിൽ എന്ന പോലെ അത് പഠിച്ചെടുത്തു. അതിനുശേഷം പിന്നീട് ഞാനൊരു വീഡിയോഗ്രാഫറായി. എന്നിട്ട് പോലും ഞാൻ ആ സമയങ്ങളിലൊക്കെ സിനിമയും അന്വേഷിക്കും, സീരിയലും അന്വേഷിക്കും. അത് തന്നെയായിരുന്നു എൻ്റെ സംഭവം. എന്നിട്ട് ഇത് ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഏൽപ്പിക്കും. ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ സീരിയലിൽ സുധീഷ് തലേന്ന് രാത്രി തന്നെ വിളിക്കുമ്പോൾ ഞാൻ പിറ്റേന്ന് എനിക്ക് ഒരു വർക്കുണ്ട്, കക്കയം ഭാഗത്താണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പോകേണ്ടത്. രാത്രിയിൽ 11:30 ഞാൻ കുറേ പേരെ അന്വേഷിച്ചിട്ട് അവസാനം ഒരാളെനിക്ക് കിട്ടി. ക്യാമറയ്ക്ക് ലൈറ്റ് അടിക്കുന്ന ആളാണ്, ക്യാമറമാൻ ആവണമെന്നുള്ളൊരു ചിന്തയിൽ അവൻ പറഞ്ഞു, ഓ മേത്തയോട്ടെ ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയും കൊടുത്ത് ഞാനവന് വിട്ടു. പിറ്റേന്ന് രാവിലെ സുധീഷ് നിർബന്ധിച്ച് അങ്ങനെ

0: ഞാൻ ദേവരിക്കുളയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അതിൽ പങ്കെടുക്കുമ്പോഴും പോലും എൻ്റെ മനസ്സിൽ അയാൾ പോയിട്ട് അത് കൊളാക്കുമോ, കല്യാണം കൊളാക്കുമോ ഒന്നും അറിയില്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അയാൾ അത് കല്യാണം നന്നാക്കി ചെയ്തു. അങ്ങനെയാണ് ഞാനൊരു ക്യാമറമാനായി മാറിയത്. ഇപ്പോഴും അത് തുടർന്നു. എന്നെ ജോലിയെന്നൊന്നുമില്ല, നമുക്ക് എന്തും ചെയ്യാനുള്ള മനസ്സ് എനിക്കുണ്ട്. ഇപ്പോഴും ഞാൻ നാടകങ്ങൾ, സ്കിറ്റുകൾ ഒക്കെ ചെയ്യുക. റോട്ടറി ക്ലബിന് വേണ്ടിയിട്ട് കുറേ സ്കിറ്റുകൾ ഞാൻ ചെയ്തു. SMS പ്രേതം, മന്ദൻ പാർക്ക് എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങൾ ചെയ്തു. കൂടാണ്ട് ദേവരി പബ്ലിക് സ്കൂളിൽ ഞാൻ കുറേ പാരൻസ് ഡേക്കൊക്കെ കുറേ സ്കിറ്റുകൾ ചെയ്തു. ഏടാകുളം UP സ്കൂൾ, ഇന്നാണ് ആ കല്യാണം, ദേവരി, സെൻറ് ജോസഫ് ചർച്ചിൻ്റെ പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ച് അലാവുദ്ദീൻ കേരളത്തിൽ എന്ന് പറഞ്ഞ നാടകം സംവിധാനം ചെയ്തു. കൂടാതെ കഴിഞ്ഞ വർഷം പെരുന്നാൾ പൂരം, ആശയവും സംവിധാനവും ഞാനായിരുന്നു, അതിൽ അഭിനയിക്കുകയും ചെയ്തു. ഒരു 4 വർഷം മുമ്പാണ് തോന്നുന്നു, തലശ്ശേരി പോയിട്ട് IMA വേണ്ടിയിട്ട് ഞാൻ ചെയ്ത SMS പ്രേതം എന്ന് പറഞ്ഞ ആ ഒരു സ്കിറ്റാണ്. 13-14 സ്കിറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതിന് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. ഫാദർ ജോൺ മണ്ണാർത്തട, അദ്ദേഹം ദേവരി CMI പബ്ലിക് സ്കൂളിൻ്റെ ഫൗണ്ടറും അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. അദ്ദേഹം കലാപരമായ കഴിവ് ഉള്ള വ്യക്തികളെ മുഴുവൻ ഭയങ്കര സപ്പോർട്ടിങ്ങും പ്രോത്സാഹിപ്പിക്കും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ഫാദറായിട്ട് ഭയങ്കര ക്ലോസായി, എനിക്ക് കുറേ വർക്കുകളൊക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹം സിൽവറീസ് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ക്യാമറ വർക്കുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഉള്ള പ്രിൻസിപ്പൾ മാത്യു അച്ഛനും ആയാലും ക്യാമറ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കാറുണ്ട്.
1: മാത്യുവിൻ്റെ അവസാനത്തെ സിനിമയെക്കുറിച്ചും ആദ്യത്തെ സിനിമയെക്കുറിച്ചും മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ.
0: അതെ അതെ, ആദ്യകാലത്ത് ഞാൻ പറഞ്ഞല്ലോ മണിച്ചത്താഴ്, അതിനുശേഷം രസതന്ത്ര എന്ന സിനിമയിൽ ഞാനൊരു കല്യാണച്ചക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് അതിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്ന മുത്തുമണി KP സിലത്തിൻ്റെ മകളെ കിട്ടുന്ന ഒരു സീന്. അതിനുശേഷം ഫ്രൈഡേ, ചാപ്റ്റേഴ്സ്, ഭ്രമരം, ഓഫീസറിൻ ഡ്യൂട്ടി, മൈ ബിഗ് ഫാദർ, അതിൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ മാനേജറായിട്ട് അതിൽ കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലുണ്ട്. അതുപോലെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ മദ്യപാനിയായിട്ട് ബസ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്, പിന്നെ ഫ്രൈഡേ എന്ന് പറഞ്ഞ ഫഹദ് ഫാസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട്, അതിലൊക്കെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫ്ലാഷ് എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ സിനിമയിൽ സിദ്ദിഖ ആയിട്ട് ഒരു ചെറിയ കോമ്പിനേഷൻ ഉണ്ട്. ഈ അടുത്ത് വന്ന അജു വർഗീസിൻ്റെ ഫിനിക്സ് എന്ന് പറഞ്ഞ സിനിമയിൽ, പിന്നെ പാവാട, പൃഥ്വിരാജിൻ്റെ കോമ്പിനേഷനായിട്ട് പാവാടയിൽ, അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ബൈജു ഭാർഗവായിരുന്നു, അദ്ദേഹത്തിൻ്റെ കെയറോഫിലായിരുന്നു. അപ്പോൾ ചില സിനിമകൾ ഓഡിഷനിൽ കൂടിയും ചില ബന്ധങ്ങളൊക്കെ അനുസരിച്ചൊക്കെയാണ് കിട്ടുന്നത്. ഓഫീസറിൻ്റെ ഡ്യൂട്ടി ജിത്തു അഷറഫാണ് അതിൻ്റെ സംവിധായകൻ, നല്ല അടുത്ത സുഹൃത്താണ് ജിത്തു അഷറഫ് ബൈജു ഭാർഗവും. ബൈജു ഭാർഗവും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നല്ല ബന്ധമാണ്. വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ ജോയിൻ ഫ്രീ എന്ന് പറഞ്ഞ ആഡിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അതിൽ ഇന്നത്തെ പ്രശസ്തനായ ദൃശ്യം ഒക്കെ സിനിമ ചെയ്ത ക്യാമറമാനാണ് സതീഷ് കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ വർക്കായിരുന്നു ആ ജോയിൻ ഫ്രീ. അതിൽ ഞാനൊരു കള്ളനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജനങ്ങളൊക്കെ അറിഞ്ഞ് വരുന്ന ഒരു വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ആഗ്രഹത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: ചെറുവയൽ രാമനെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്ററിയിൽ താങ്കൾ അതിൻ്റെ ഛായാഗ്രാഹകനായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി.
0: ഓ, തീർച്ചയായിട്ടും,
1: അതൊരു ദേശീയ തലത്തിൽ പുരസ്കൃതമായ ഒരു ഡോക്യുമെന്ററിയാണത്.
0: അതെ അതെ, 50 പാരമ്പര്യ നിലവത്തുകളുടെ സംരക്ഷകനായിരുന്നു, മറ്റേ പത്മശ്രീ കിട്ടിയ ചെറുവയൽ രാമൻ, അദ്ദേഹത്തിന് വെച്ചുകൊണ്ട് ഉള്ള ഒരു കുറിച്ചരുടെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത്. രാജ്യാന്തര ചലച്ചിത്രമേളയിലൊക്കെ ഉൾപ്പെടെ 20 ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഏറ്റവും മികച്ച ഫിലിമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിൻ്റെ ക്യാമറമാനായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതുകൂടാണ്ട് തെയ്യത്തിൻ്റെ ഡോക്യുമെൻ്ററി, അങ്ങനെ കുറേ ഡോക്യുമെൻ്ററികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ക്യാമറ ചെയ്തിട്ടുണ്ട്, കുറേ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 100 ആയ മാതൃഭൂമിയുടെ ഒരു ആഡിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. കണ്ടംകുളത്തി ഏലാദിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ. ഫുഡ് സേഫ്റ്റിയുടെ ഒരു പരസ്യം ചെയ്തു.
1: മാത്യുവിൻ്റെ കുട്ടികൾക്ക് ഈ ഒരു മേഖലയിൽ ആഭിമുഖ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അവർക്ക് താല്പര്യമുണ്ടോ, എങ്ങനെ, എന്താണ് ആ വിശേഷങ്ങളൊക്കെ?
0: 2 എനിക്ക്, മൂത്ത മോള് റോസ്മേരി മാത്യു, രണ്ടാമത് ജോൺ മാത്യു. രണ്ടുപേരും നല്ല ഡാൻസേഴ്സാണ്, കലയനോട് ഭയങ്കര ഇഷ്ടമാണ്, ആക്ടിങ് സംഭവത്തിനോടൊക്കെ ഇഷ്ടം ഇളയ മകൻ ജോൺ മാത്യു ആണ്. ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ണ് കാണാത്ത കുട്ടിയായിട്ട് ബാലുവറീസിന് ചെറുപ്പാരായിട്ട് അഭിനയിച്ചത് എൻ്റെ മകനാണ്. അവൻ്റെ 2 ഞാൻ മുമ്പ് ചെയ്തിട്ട് പാളങ്ങൾക്കപ്പുറം, 10 പുരസ്കാരം, സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ പുരസ്കാരം അടക്കം 10 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ദ ബോയ്, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്പെഷ്യൽ ജൂറി അവാർഡും അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ഷോർട്ട് ഫിലിമുകൾ ഞാൻ, വൈൽഡ് വേ, അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അത് അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും അത് ശാലോമിന് വേണ്ടി ചെയ്തതാണ്. കൂടാതെ ഡാർക്ക് നൈറ്റ്, സ്ട്രേഞ്ചർ, അങ്ങനെ കുറേ ഷോർട്ട് ഫിലിം. വൈഫ് എന്നെ നല്ല സപ്പോർട്ടിംഗ് ആണ്. വൈഫ് ദേവരിയിൽ പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും. ഒരു സീരിയലൊക്കെ ഞാൻ അഭിനയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
1: കലയോടുള്ള ആഭിമുഖ്യം കൊണ്ട് ഈ രംഗത്ത് നിലനിൽക്കുന്ന ഒരാളാണ് താങ്കൾ. ഒരു നടൻ എന്ന നിലയിൽ, ക്യാമറമാൻ എന്ന നിലയിൽ, ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ ആഗ്രഹിക്കുന്നവരെ കാത്ത അവസരങ്ങൾ വഴിയിലുണ്ട് എന്ന് തന്നെയാണല്ലോ പലരുടെയും അനുഭവങ്ങളും ജീവിതവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
0: തീർച്ചയായിട്ടും.

0: കേട്ടോ, ഇങ്ങനെയുള്ള അംബിഷൻ മാത്രം പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഹാർഡ് വർക്കാണ് മെയിനായിട്ട്. വായും കൂടെ ഒത്തു വരുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിൽ എത്തുള്ളൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ.
1: ചലച്ചിത്ര സീരിയൽ നടൻ മാത്യു ജോൺ തന്റെ സർഗജീവിതാനുഭവങ്ങളെ പറ്റി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ഇപ്പോൾ കേൾക്കാം സുവർണ മലരുകൾ. ആദ്യഗാനം ധന്യ എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസും വാണി ജയറാമും സംഘവും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ ജെറി അമൽദേവിന്റെ ഈണം.

ഗർജനം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം ശ്രീകുമാരൻ തമ്പി വരികളെഴുതി.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ചിത്രം ഇതാ ഒരു ധിക്കാരി. ഗായകർ യേശുദാസ്, എസ് ജാനകി. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമ്മർ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുവർണ മലരുകൾ. ഇനി യേശുദാസ് പാടിയ ഗാനം കാഹളം എന്ന ചിത്രത്തിൽ നിന്നും.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: യേശുദാസും പി സുശീലയും പാടിയ ഗാനം ഇതിഹാസം എന്ന ചിത്രത്തിൽ നിന്നും.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സുവർണമലരുകളിൽ ഇനി കഥയറിയാതെ എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രൻ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി ലതാ രാജു പാടിയ ഗാനം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സിഎച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: കരിമ്പൂച്ച എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ പൂവച്ചിൽ ഖാദർ, കെ ജെ ജോയ്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: മയിൽപ്പീലി എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം, യേശുദാസ് പാടിയത്. ഓയിൻ വീരവരികൾ KP ഉദയഭാനുവിന്റെ ഈണം.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: സുവർണ മലരുകളിൽ ഇനി നീയരികെ ഞാനകലെ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് വാണി ജയറാം പാടിയത്.

0: ലോഡ്ജിന്റെ പേരിലുള്ള അഡ്രസ്സും മാത്രമാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതൊരു ഞായറാഴ്ചയാണ് ഞങ്ങൾ ചെല്ലുന്നത്.
1: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
0: കാരണം ആ ഞായറാഴ്ച നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് അധികാലത്ത് പുറപ്പെട്ടിട്ട് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉച്ചയോടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ യാതൊരു തരത്തിലും ഈ വീട് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയാൻ പറ്റില്ല. മേൽവിലാസമില്ല, അധികം തിരക്കൊന്നുമില്ലാത്ത, എവിടെ പോയി ഇറങ്ങണം എന്നറിയില്ല, ഈ പുഷ്പാന്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഒന്നും അറിയാതെ ഞങ്ങൾ തിരിച്ച് രാത്രി എത്തുന്നുണ്ട്. തിരിച്ചെത്തുമ്പോൾ കഴിഞ്ഞ ശേഷം നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ പറയുന്നുണ്ട്, പുഷ്പനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ പോയിട്ട് കണ്ടില്ല എന്ന് പറയുന്ന ഒരു മടി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ ഇത്രയേ ഉള്ളായിരുന്നു. കാരണം ഞങ്ങൾ പുഷ്പനാഥിനെ കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം നിൽക്കുന്ന വീടിന് അടുത്തെത്തുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ ചെന്നിറങ്ങുന്നത്. അവിടെ നിന്നും കുറേ ദൂരത്തോളം ഒരു കാട് പോലെയുള്ള ഒരു പ്രദേശത്തോട് നടന്നു പോകണമെന്നായിരുന്നു. ആ കാടിനടുത്ത് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കിടങ്ങുണ്ടെന്നും ആ കിടങ്ങിനപ്പുറത്ത് വലിയൊരു പാലമുണ്ടെന്നും ഈ കിടങ്ങിന് താഴെ ഉണ്ടാകുക ഒരു ഒരു പോസ്റ്റിനകത്ത് ഒരു ബട്ടൺ ഉണ്ടെന്നും ആ ബട്ടൺ അമർത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ കിടങ്ങിനകത്തേക്കുള്ള പാലം കടന്നു വരുന്നതും ആ പാലത്തിലൂടെ ഞങ്ങൾ നടന്നു പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഈ വലിയ മതിൽക്കെട്ടിനെ പോലെ മുമ്പിൽ വീണ്ടും ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഒരു സ്ക്രീൻ വരുന്നതും ആ സ്ക്രീനിനകത്ത് ഒരാളുടെ രൂപം കാണുന്നതും അത് നമ്മൾ പുഷ്പനാഥിൻ്റെ ഈ പുസ്തകത്തിൽ കണ്ടിട്ടുള്ള അതേ രൂപത്തിൽ ചെരിഞ്ഞു നിൽക്കുന്ന കൂർമൻ തൊപ്പി വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പൈപ്പൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾ തിരിഞ്ഞിങ്ങനെ വരുന്നു. എന്നിട്ട് ആരാണ്, ഹൂ അറിയോ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന ആൾക്കാരാണെന്ന് പറയുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് വന്നതാണെന്ന് പറയുന്നു, നമുക്കറിയാവുന്ന ലെവലിൽ പറയുന്നു. അപ്പോൾ പ്ലീസ് കം ഇൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഗേറ്റ് പോലുള്ള സാധനം തുറക്കുന്നു. അതിനകത്തൂടെ നടന്ന് നമ്മൾ പോകുമ്പോൾ രണ്ട് വശത്തും വലിയ കാടാണ്. അതിനകത്ത് ധാരാളം മൃഗങ്ങളെ കാണുന്നു. ഈ ഇതിലൂടെ കടന്നു പോയിട്ട് ഞങ്ങൾ പുഷ്പനാഥിനെ കണ്ട് തിരിച്ചു പോകുന്ന ഒരു നെടുനീളൻ കഥ തിരിച്ചു വന്നിട്ട് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഒരർത്ഥത്തിൽ അന്ന് കഥകൾ എഴുതി തുടങ്ങിയിട്ടില്ലാത്ത നമുക്ക് കഥ പറയാനുള്ള ഒരു വഴി ഉണ്ടാക്കി തരുന്ന പുഷ്പനാഥുണ്ട്. അക്ഷരാർത്ഥത്തിൽ വായനയിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഞാനിത് ഇപ്പോഴും ഈ കഴിഞ്ഞ നാൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ വളരെ ഖേദത്തോടുകൂടെ പുള്ളിയുടെ മകൻ്റെ മകൻ്റെ അടുത്ത് ഞാനിത് പറയുകയും ചെയ്തിട്ട് അതൊരു നെടുനീളൻ കഥയാണ്, തീർന്നില്ലായിരുന്നു. ഞാനിത് ഇവിടെ കുറച്ചൊന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സാധനങ്ങളുടെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു രീതി ഈ വായന കൊണ്ട് നമുക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലത്തെ പുതിയ ജീവിതം പുതിയ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയും സാഹിത്യവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെയും എഴുത്തുകാരെ പരിചയപ്പെടുകയും ആ എഴുത്തിനകത്തൂടെ പുതിയ പുതിയ വായനകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കാലത്ത് നിൽക്കുമ്പോഴേക്കും ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ വിശ്വസിക്കുകയും കാണുകയും ചെയ്യുന്ന കഥകൾ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എഴുതിയെടുക്കാൻ പാകത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നൊരു കാഴ്ചയുണ്ട്. കാരണം മറ്റത് അനുഭവം തേടി നമ്മൾ സഞ്ചരിച്ചിരുന്നു, പക്ഷേ ഇന്ന് അനുഭവം തേടെ സഞ്ചരിക്കേണ്ട വഴികളൊന്നും തന്നെ ഇല്ല. നമ്മുടെ മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അനുഭവം ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ആ ലോകമാണോ ശരി, അല്ലെങ്കിൽ നമ്മൾ കണ്ട് പോകുന്ന കണ്ടെത്തി പറയുന്ന ലോകമാണോ ശരി എന്ന് പറയുന്ന ഒരു അത്ഭുതത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വായനയുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ശ്രമിക്കുന്നതും വായിച്ചുണ്ടാക്കിയതുമായ ഒരു ലോകമല്ലാത്ത ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഓരോ എഴുത്തുകാരനും ഓരോ വായനക്കാരനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പുസ്തകങ്ങൾ വായിക്കപ്പെടുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരേപോലെയുള്ള ഒരേ തരത്തിലുള്ള കൃതികൾ പോലും ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. ഒരേ സ്വഭാവത്തിലുള്ള കൃതികൾ ഉണ്ടാവുന്നുണ്ട്, ഒരേ ആശയങ്ങളുള്ള കൃതികൾ ഉണ്ടാകുന്നു. പക്ഷേ ഓരോ ആശയവും ഒന്ന് തന്നെയാണെങ്കിലും അത് പറയാൻ പാകത്തിലേക്ക് അല്ലെങ്കിൽ അത് എഴുതി ഫലിപ്പിക്കാൻ പാകത്തിലേക്കുള്ള ഭാഷാ പരിജ്ഞാനവും കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു കൃതി വായനക്കാരൻ്റെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുന്നത്. എൻ്റെ വായനകളിൽ ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ എഴുതാനും പറയാനും ആഗ്രഹിക്കുന്നത്, ഒരു കഥ എഴുതി കഴിഞ്ഞാൽ 100 പ്രാവശ്യം മാറ്റി എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് അച്ചടിക്കാൻ പോലും കൊടുക്കുന്നത്. അപ്പം ചിലപ്പോൾ ചില നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ല രീതിയിലുള്ളൊരു കഥയായിരിക്കും, പക്ഷേ ഒന്നിരുന്ന് പഴുത്താൽ അത് കുറച്ചുകൂടെ മധുരമുള്ളതായി മാറുമെന്ന് പറയുന്ന ചിന്തയില്ലാതെ അച്ചടിച്ച് പോകുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിക്കപ്പെടുക എന്നുള്ളത് എല്ലാ കാലത്തേക്കുമായിട്ട് വായിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന കഥകൾ ഉണ്ടാവണം, കഥകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു വായനക്കാരൻ ആഗ്രഹിക്കുന്നതും ഒരു എഴുത്തുകാരൻ പ്രതീക്ഷിക്കുന്നതും. നമ്മൾ വായിച്ചു പോകുന്ന പുസ്തകങ്ങളിൽ പലപ്പോഴും നമുക്ക് തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ MT വാസുദേവൻ വീണ്ടും അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. കാരണം വേറൊന്നും ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൗമാര യൗവനകാലങ്ങളിൽ MT പരിപൂർണമായിട്ടും വായിച്ചു പോയത് കൊണ്ടുണ്ടാക്കുന്നത്. കാരണം കാലമൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം എന്ന് വെച്ചാൽ സേതു എൻ്റെ ലൈഫ് കാണുമ്പോൾ എനിക്ക് തന്നെ പരിചിതമായ ഏതൊക്കെയോ ചേട്ടന്മാരുണ്ട്, എന്നാൽ അവർ പറയുന്ന ജീവിതത്തിനകത്തുള്ള കഥകളുണ്ട് എന്നുള്ളത്. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് എഴുത്തുകാരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ

0: ഓപ്പൺ ഫോറം.
1: ആകെക്കൂടെ നമ്മുടെ കയ്യിലുള്ള മെയിൽ വിലാസം എന്ന് പറയുന്നത് SH Mount Road ൽ മറിയാമ്മ പുഷ്പനാഥ് എഡിറ്റർ എന്ന് പറയുന്ന ഈ പേരും SH Mount Road ൽ

കാണുന്നത്. ഒന്ന് എസ് കെ പറ്റേക്കാടും ഒന്ന് എം ടി വാസു എന്നായിരുന്നു. രണ്ടുപേരും കോഴിക്കോടിന്റെ ജീവിതം അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്. എസ് കെ പറ്റേക്കാടിന്റെ എല്ലാ കഥ പ്രദേശത്തിന്റെ കഥ വായിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥകളിൽ നിന്നും പിന്നീട് അത് വായിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ഒരു തെരുവിന്റെ കഥയും ദേശത്തിന്റെ കഥയൊക്കെ വായിക്കുമ്പോഴും നമ്മൾ നടന്നു പോയ ഈ വഴി കൂടെയാണല്ലോ. അപ്പൊ ഈ അതിരാണിപ്പാടം തൊട്ടപ്പുറത്ത് ഉണ്ട് എന്ന് പറയുന്നതും ഇന്നത്തെ അവസ്ഥ ആ പാടമില്ല, ആ വഴികളില്ല എന്ന് പറയും. അപ്പൊ ഞാനിതിനകത്ത് ഏറ്റവും രസകരമായിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എസ് കെ പറ്റേക്കാട് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ കഥകളിലെല്ലാം ഒരു പരിധി വരെ ഒരു പ്രദേശത്തിന്റെ ജീവിതമുണ്ടെന്നുള്ളത്, അതൊരു എല്ലാ കഥകൾക്കും ഒരു യാത്രാവിവരണത്തിന്റെ സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു വഴിയിൽ നിന്ന് നടന്നു പോയിട്ട് എത്രയോ കഥകളോളം സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ആ സഞ്ചരിച്ചത് മുഴുവൻ എഴുതി വെച്ചിട്ട് അത്

0: കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് അറ്റേക്കാട് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ കഥകളിലെല്ലാം ഒരു പരിധി വരെ ഒരു പ്രദേശത്തിന്റെ ജീവിതമുണ്ടെന്നുള്ളത്, അതൊരു എല്ലാ കഥകൾക്കും ഒരു യാത്രാവിവരണത്തിന്റെ സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു വഴിയിൽ നിന്ന് നടന്നു പോയിട്ട് എത്രയോ കഥകളോളം സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ആ സഞ്ചരിച്ചത് മുഴുവൻ എഴുതി വെച്ചിട്ട് അത് പുസ്തകത്തിൻ്റെ അകത്തേക്ക് മാറ്റിയെടുക്കുന്ന, ഒരു അച്ചടിക്കാൻ പോലും അല്ലാത്ത രീതിയിലേക്ക് അത് മാറ്റിയെടുക്കപ്പെടുന്ന എസ് കെയുടെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, കോവിഡ് പീരീഡിൽ അമ്മ ഉണ്ടായിരുന്നു, അപ്പം അമ്മ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് പറയും ഏറ്റവും പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു, അത് ആ പുസ്തകങ്ങൾ മാറ്റിയിട്ട് പറഞ്ഞു അത് വേണ്ട, കുറേ കൂടെ നല്ലത് പഴയ എഴുത്തുകാരെ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് എന്നോട് പിള്ളേരെ എടുത്ത് തരണ്ട, നീ എടുത്ത് തന്നാൽ മതി എന്നിട്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങുന്ന ഒരു വായനയുടെ ഒരു ലോകമുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എസ്കേപ്പ് അറ്റേക്കാട്, എം ടി, ഉറൂബ്, തകഴി, കേശവദേവ്, കാരൂർ ചെറുകഥകളുടെ രീതിയിൽ ഇങ്ങനെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അപ് ടു മാധവിക്കുട്ടി വരെയുള്ള ഒരു പീരീഡ് നമ്മൾ വീണ്ടും വായിക്കപ്പെടുകയായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു വെച്ചാൽ അത് വായിച്ചു പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഓരോ കാഴ്ചകളിലും അമ്മയ്ക്ക് പരിചിതമായ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് വായിക്കുന്നത്, ഞാൻ നേരത്തെ പിന്നെ റീറീഡിംഗ് ആയിരുന്നു. ആ റീറീഡിങ്ങിനകത്ത് നമ്മൾ അറിയുന്ന ഇപ്പം എസ്കേപ്പ് അറ്റേക്കാട് വിഷകന്യക എഴുതിയിട്ടുള്ള ഒരു കൃതി നമ്മൾ വയനാട് ചെല്ലുന്നുണ്ട്, വയനാട് വീണ്ടും കണ്ടിട്ടുണ്ട്, ആ വയനാട്ടിൽ അതല്ലാത്ത ഒരു ലോകത്തെ എസ്കേ പറഞ്ഞു തരുന്നു. പഴയ നോവലുകൾ വായിക്കുമ്പോൾ ഇപ്പം മഞ്ഞ് വീണ്ടും വായിച്ചപ്പോഴും നാലുകെട്ട് വീണ്ടും വായിച്ചപ്പോഴും അസുരവിത്ത് വീണ്ടും വായിച്ചപ്പോഴൊക്കെ, അസുരവിത്ത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ എനിക്ക് കോവിഡ് പീരീഡത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കൃതിയായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നമ്മളുടെ ഒരു പാൻഡമിക് സിറ്റുവേഷൻസിൽ എങ്ങനെയായിരുന്നു ഒരു പുതിയ കാലം ജീവിതം എന്നുള്ളത്. അപ്പം ഇങ്ങനെ നമ്മളെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ള കൃതികൾ ശരിക്കും പറഞ്ഞാൽ കാലാധിപത്യമായിട്ട് നിലനിൽക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇത്തരം കൃതികൾ. ഞാൻ യാത്ര ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എസ്കെ പോയ വഴികളിലൂടെ കാപ്പിരി ഉള്ളനാട്ടിലായാലും ബാലിയിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ ലോകങ്ങൾ മുഴുവൻ കണ്ടുപോയിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ കാഴ്ചയിൽ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കാനോ അതേ കാഴ്ചകൾ വീണ്ടും കാണുമ്പോഴും ഉണ്ടാകുന്ന ആ ലോകമല്ല അന്നത്തെ ഒരു യാത്രയുടെ സ്വഭാവമല്ല. അപ്പോൾ ഇത് ഒരു പരിധിവരെ വായനക്കാരൻ്റെ മുമ്പിലേക്ക് ഒരു എഴുത്തുകാരൻ വലിയൊരു ലോകം തുറന്നു തരുന്നുണ്ട്. ആ തുറന്നു തരുന്ന ലോകത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു പോകുമ്പോൾ ആ സഞ്ചാരം വേറൊരു കാഴ്ചയാണ് നമുക്ക് തരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് നിലനിൽക്കുന്നത് സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയും അതിനകത്ത് ഫിക്ഷനാണോ അല്ലെങ്കിൽ റിയാലിറ്റിയാണോ എന്ന് ബോധിപ്പിക്കാൻ അകത്ത് വരികൾക്കിടയിൽ അത് കാണാൻ പറ്റുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നത് തന്നെയാണ് രണ്ട് വായനക്കാരനും എഴുത്തുകാരനും തമ്മിലൊരു ബന്ധമുണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു വായനയുടെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ കരുതുന്നുണ്ട്.
1: നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാലാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മാളൂട്ടി എന്ന ചിത്രത്തിൽ ജിവേണുഗോപാലും സുജാതയും പാടിയ ഗാനം, പഴവിള രമേശിന്റെ വരികൾ, ജോൺസിന്റെ ഈണം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഈറ്റ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ ഈണം, യേശുദാസും പി സുശീലയും പാടിയ ഗാനം.

ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്. FM പ്രധാന വാർത്തകൾ. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നാഗാലാൻഡിലുണ്ടായ സ്ഫോടനത്തിൽ അസം റൈഫിൾസിലെ ഒരു ജവാന് വീരമൃത്യു, 4 പേർക്ക് പരിക്ക്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. നീറ്റ് UG പുനഃപരീക്ഷയുടെ OMR ഷീറ്റും ഉത്തരം രേഖ

രേഖപ്പെടുത്തിയതിന്റെ പകർപ്പും പുറത്തുവിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബുധനാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ ഇവ പരിശോധിക്കാൻ അവസരമുണ്ടാകും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞ. പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ കുട്ടികൾക്ക് മാനസിക പ്രയാസമുണ്ടാവുന്ന തരത്തിൽ പെരുമാറിയ മുൻ മന്ത്രി കെ ടി ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. യു ഡി എഫ് സർക്കാരിന്റെ ധവളപത്രത്തിനെതിരെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ ധവളപത്രം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നാളെ പുറത്തിറക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക് അന്തരിച്ചു. ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം രഞ്ജിനി. ശ്രോതാക്കൾക്ക് വാട്സപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വാട്സപ്പ് നമ്പർ 9400224440. അധികാരം കേൾക്കാം. നീല, ക്ഷമിക്കണം, ബൽറാം വേഴ്സസ് താരാദാസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ ജാസി ഗിഫ്റ്റിൻ്റെ ഈണം.
1: Chim chaka chaka chim chaka chaka

യേശുദാസ് പാടിയ ഗാനമാണിനി തീരം തേടുന്ന തിര എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പൈങ്ങോട്ടുപുറത്തു നിന്നും അനാമിക ദിനേശ്.

അരക്കിണറിൽ നിന്നും നൗഷാദ് കാത്തിരിക്കുന്നു മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനത്തിനായി. കാനീഷ് പുനൂരിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ ഈണം.

ചിത്രം അംഗീകാരം. എസ് ജാനകിയുടെ സ്വരം. ഗാനശില്പികൾ ബിജു തിരുമല, എ ടി ഉമ്മർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഷാജി, ദീപ, ദീക്ഷിത് എന്നിവർ.

രഞ്ജിനിൽ ഇനി കേൾക്കാം തിരുത്തൽ വാദി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ട്. സിദ്ധാർത്ഥ് കൃഷ്ണ, അനൂപ്, ജിനു എന്നിവർ മുത്തമ്പലത്ത് നിന്നും.

അനുഷ ഇടവണ്ണപ്പാറയുടെ ഇഷ്ടഗാനം കേൾക്കാം. മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ശ്രീരാമേണ നൽകി യേശുദാസ് പാടിയത്.

ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ടത് ഫെറോ കോളേജിൽ നിന്നും മുഹമ്മദ് കുട്ടി, യേശുദാസ്, പി ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്.

ഒളവണ്ണ കള്ളിക്കുന്ന് വാരിത്ത് താഴത്തു നിന്നും സുഹറ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ഇന്നലെ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. കൈതപ്രം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ് കൂട്ടുകെട്ട്.

ചിത്രം നിറക്കൂട്ട്, ഗായിക ചിത്ര. ഈ ഗാനം ഒരുക്കിയത് പൂവച്ചിൽ ഖാദർ, ശ്യാം. കേൾക്കാൻ കാത്തിരിക്കുന്നു കൊളത്തൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ.

ലിനീഷ് കോട്ടയ്ക്കലിന് വേണ്ടി കൊടുവള്ളിയിൽ നിന്നും ശ്രീന ലിനീഷ് ആവശ്യപ്പെടുന്ന ഗാനം ശ്യാമ എന്ന ചിത്രത്തിൽ നിന്നും ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ശിബു ചക്രവർത്തി, രേഖകുമാർ.

കൂത്താളിയിലെ ശ്രുതി പ്രജീഷ് പൊന്നൂസിനായി ആവശ്യപ്പെട്ട ഗാനം മഴവില്ല് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രം മോഹൻ സീതാര കൂട്ടുകെട്ട്.

രഞ്ജിനി ലിനി മനോജ് മേലൂരിൻ്റെ ഇഷ്ടഗാനമാണ് ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ ഔസേപ്പച്ചൻ്റെ ഈണം.

രഞ്ജിനിയിൽ അവസാനമായി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് വെട്ടം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു അമ്പലപ്പാട്ടു നിന്നും കാർത്തിക്.

ഓൾസോ എക്സ്പെക്ടഡ് ഓവർ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, സിക്കിം, അസാം ആൻഡ് മേഘാലയ ടുഡേ. അക്കോർഡിംഗ് ടു IMD, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ആന്ധ്രപ്രദേശ്, ജമ്മു ആൻഡ് കശ്മീർ, ലഡാക്ക്, ബീഹാർ, ഗാംഗ്ടക്ക്, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, സിക്കിം, കർണാടക ആൻഡ് ഒഡീഷ expected to witness thunderstorms accompanied with lightning and gusty winds. A Delhi court yesterday convicted former Aam Aadmi Party councillor Tahir Hussain and four others for the killing of Intelligence Bureau officer Ankit Sharma during the 2020 Northeast Delhi riots. Indian boxers remained a strong force at the Under-19 and Under-23 championships, with 16 of them advancing to the finals across men's and women's categories in Jakarta. In the Under-19 women's category, 8 boxers reached finals yesterday. And that is the end of this news bulletin.